0: ശുഭദിന ചിന്തകൾ.
1: ഒരുപാട് പേരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ, പല ദുശീലങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പല മാറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമുക്ക് ഹിതകരമല്ലാത്ത പല സ്വപ്നങ്ങളെക്കുറിച്ചും സങ്കല്പങ്ങളെക്കുറിച്ചും വേട്ടയാടലുകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ, മനുഷ്യരെല്ലാം പലപ്പോഴും നിസ്സഹായതയോടെ പറയാറുണ്ട്, എനിക്ക് മാറണം, എനിക്ക് മാറണം, എനിക്ക് മാറണം എന്നൊക്കെ. അതേറ്റവും കൂടുതൽ നാം കേൾക്കുന്നത് ഒരുപക്ഷെ വല്ലാത്ത പുണ്ണത്തടിയുള്ള അല്ലെങ്കിൽ വല്ലാതെ ആഹാരം കഴിച്ച് ചീർത്തിരിക്കുന്നവരോട് നിങ്ങൾ തടി കുറയ്ക്കണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവർ പറയാറുണ്ട്, ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, കഴിയുന്നില്ല, എന്താണ് പരിഹാരം, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, ഏത് മരുന്നാണ് കഴിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മാറ്റം ആരംഭിക്കേണ്ടത് തിരഞ്ഞെടുക്കലുകളിൽ നിന്നാണ്. യുക്തിയും ബുദ്ധിയും നമ്മുടെ യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് സാധ്യതകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആസ്വാദ്യതയ്ക്കും ഭക്ഷണത്തിനും സുഹൃത്ത് ബന്ധങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഇത്തരം തിരഞ്ഞെടുക്കലുകൾ ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ മുമ്പിൽ ഒരേ ആഗ്രഹങ്ങൾക്ക്, ഒരേ ആവശ്യങ്ങൾക്ക് ഒരു കൂട്ടം വിഭവങ്ങൾ ഉണ്ടാകാം, ഒരു കൂട്ടം വഴികളുണ്ടാകാം, ഒരു കൂട്ടം മാർഗങ്ങളുണ്ടാകാം. ഈ മാർഗങ്ങൾ സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് ഏറ്റവും ഉചിതമായതിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാറ്റം ആരംഭിക്കുകയാണ്. ആ തിരഞ്ഞെടുക്കുന്നത് ഉപയോഗിച്ചു തുടങ്ങുന്നതോടെ നിങ്ങൾ മാറ്റത്തിന്റെ വഴിയിലായി കഴിഞ്ഞു. അവിടെയാണ് മാറ്റം തുടങ്ങുന്നതെന്ന് തിരിച്ചറിയുന്നത് ശുഭകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്ത് സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: രാവിലെ എന്താ ഒരു എന്താണ് സാധകമൊക്കെ ചെയ്യുന്നേ?
1: ഇന്ന് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകം എന്താണ് ഐശ്വര്യക്ക് അറിയോ?
0: അറിയാലോ.
1: എന്താണ് പറയൂ.
0: ഇന്ന് June 21 മ്യൂസിക്കൽ ഡേ ആണ്, അതേപോലെ തന്നെ നമ്മുടെ യോഗ ഡേ കൂടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് രാവിലെ ഒരു
1: സംഗീത ദിവസമല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി കൊടുക്കാന്ന് വിചാരിച്ചു.
0: അപ്പൊ അതിന്റെ ഒരു തുടക്കമാണ്.
1: അതെ, അതിന്റെ ഒരു തുടക്കമാണ്. പക്ഷെ അതിന് മുമ്പ് നമുക്കൊരു ഇന്റർവ്യൂ വേണ്ടേ?
0: യെസ് ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ, നിങ്ങളുടെ സ്വന്തം ആർജെ നിതിൻ ഉണ്ണിയുമാണ്. ഗൈസ്, അപ്പൊ ദേ ഇവിടെ സാധകമൊക്കെ ചെയ്തിട്ട് സാരിഗമയൊക്കെ ചൊല്ലി ഇവിടെ ഒരാൾ പാട്ട് പാടി തരാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് റെഡി ആയിരിക്കുകയാണ് ഈ ഒരു മ്യൂസിക് ഡേയില്. അപ്പൊ തുടങ്ങിക്കൊള്ളൂ, വന്നോട്ടെ.
2: കൊട്ടാരക്കെട്ടിലെ അന്തപ്പുരത്തിലെ മോഹം, പ്രിയ മോഹം, ഓമൽക്കിനാവിന്റെ മോതിരം ചാത്തിയ മോദം, പ്രിയ മോദം.

0: അനുരാഗത്തിൻ ചായങ്ങൾ അഴകേഴും നിന്നിൽ പൊന്നുങ്ങട്ട് പൊന്നെ പൊന്നാരേ.
1: തീർന്നില്ല.
0: അഞ്ജനക്കണ്ണാളെ അക്ഷരപ്പൂവിൽ തെൻകൂടം വന്നു സുന്ദരി പെണ്ണാളെ, മഴവില്ലിന്റെ വർണ്ണങ്ങൾ അനുരാഗത്തിൻ ചായങ്ങൾ അഴകേഴും നിന്നിൽ കണ്ണും വച്ചു പൊന്നെ പൊന്നാരേ.
1: എങ്ങനുണ്ട്? ഇനി അടുത്തായി ഐശ്വര്യ ഗോദയിലേക്ക് ഇറങ്ങുന്ന
2: ഐശ്വര്യ കളത്തിലേക്ക് ഇറങ്ങിയ ഇന്ന് രാവിലെ എല്ലാരും ഇവിടെ നോട് അതുകൊണ്ട് കുഴപ്പമില്ല. എന്താണ് നല്ല ഫ്രണ്ട്സ് എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ
1: അടിപൊളിയായിട്ടുള്ള ഒരു പാട്ട്
2: നിങ്ങൾക്ക് വേണ്ടിട്ട് പാടി തന്നിരിക്കുകയാണ് നിങ്ങളുടെ നിധിൻ ഉണ്ണി,
1: ആർജെ നിധിൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടിയിരിക്കുകയാണ്.
2: അപ്പോൾ ഈ ഒരു മ്യൂസിക്കൽ ഡേ നമ്മുടെ നിധിൻ ചേട്ടന്റെ പാട്ടോട് കൂടിയാണ്
1: ആരംഭിച്ചിരിക്കുകയാണ്.
2: യെസ്. അപ്പോ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണ്?
1: ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇന്ന് മ്യൂസിക്കൽ ഡേ അല്ലേ, അപ്പോൾ ഇന്ന് വിളിക്കുന്നവർക്ക് നമ്മളൊരു പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കും. ആ പാട്ട് ഏത് സിനിമയിലെന്ന് പറയണം.
2: അതൊരു ടാസ്ക്കാണ്, ഗെയിം
1: ടാസ്ക്. ഞാൻ എന്റെ പ്രേക്ഷകരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. നല്ല
2: നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും എല്ലാ ഓരോ പാട്ട് വീതം പാടി തരേണ്ടതുമാണെന്ന് അല്ലേ പറയും.
1: അതെ, ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടി തരേണ്ടതാണ്.
2: യെസ്, നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പാട്ടുകളൊക്കെ പാടി തരേണ്ടതാണ്. അപ്പോ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ, നമ്മുടെ ഗാനമഞ്ചരിയിലായാലും ഒരുപാട് പേര് പാട്ട് പാടുന്നവരായാലും പിന്നെ നമുക്ക് നമ്മുടെ
1: അതായത് ഡ്യൂറ്റ് ഒക്കെ ഒറ്റയ്ക്ക് പാടുന്നവരുണ്ട്.
2: നമ്മുടെ മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. സോ അതിലൊക്കെ നമ്മൾ ഒരുപാട് ശ്രോതാക്കൾ നല്ല നല്ല പാട്ടുകളൊക്കെ പാടി അയച്ച് ഒരുപാട് ഇതൊക്കെ നമുക്ക് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അവർക്ക് രാവിലെ വേഗം ഒന്ന്
1: വിളിക്കുന്ന നമ്പർ
2: 9544700921 എന്ന നമ്പറാണ് ഗൈസ്. അപ്പോ നമുക്ക് ഒരു പാട്ട് മ്യൂസിക്കൽ ഡേ ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് പിന്നെയും പറയാനുണ്ട് ഇന്ന് യോഗ ഡേ കൂടിയാണ്. മനസ്സിനും
1: ശ്വാസമുള്ളിലേക്ക് വലിച്ചെടുക്കൂ.
2: യെസ്, നമുക്കതിനെ കുറിച്ച് ആദിത്യമായി ഒന്നും അറിയില്ല,
1: പക്ഷെ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി ഒരാളുണ്ട്. പിന്നെ പ്രോഗ്രാമില് ഇന്നൊരു യോഗ മാസ്റ്റർ വരുന്നുണ്ട്.
2: അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യോഗയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അപ്പൊ നമുക്ക് എന്നാ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ലെങ്കിൽ കൂടി നമുക്ക് എല്ലാം അറിയാവുന്ന ഒരാളും നിങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏതായാലും ഇപ്പോ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങി എത്തുന്നതാണ്. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളുടെ എന്താണ്
1: പാട്ടുകളൊക്കെ
2: പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ. പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ NT Radio 91.2.

0: യേശു അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ നിതിനുണ്ണിയും ആർ ജെ ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മ്യൂസിക് ഡേ ആണല്ലോ. അപ്പം മ്യൂസിക്കിന്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ, മ്യൂസിക്കിനെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും മതിയാകില്ല അല്ലേ.
1: അതെ അതെ.
0: അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളൊക്കെ കാണും. ഈ പാട്ടുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ പാട്ടുകൾക്ക് നമ്മളുടെ ലൈഫിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ പറ്റും. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത്?
2: വളരെ നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്.
0: അതായത്
2: നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും പാട്ടിന് പെട്ടെന്ന്. നമ്മളിപ്പം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണക്ട് ആവും പാട്ട്.
0: ശരിയാണ്, നമുക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാഡായിട്ടിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മളൊരു അടിച്ചുപൊളി പാട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അറിയാതെന്ന് ചുവട് പ്രത്യേകിച്ച് ഈ ഡി ജെ പാട്ടിലൊക്കെ പോയി തുള്ളുന്നവരോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടി ചിലപ്പോൾ ഇൻട്രോവേർട്ടുകളായാൽ പോലും അവർ മനസ്സിൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഉത്സവപ്പറമ്പിലായാലും അല്ലെങ്കിൽ ഒരു
2: ചുമ്മാ ഇങ്ങനെ കാലം നനക്കും, ഈ മണിച്ചേട്ട ചില നാടൻ പാട്ടൊക്കെ കേൾക്കുവാണെങ്കിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ
0: നമുക്ക് സ്റ്റെപ്പ് ഇടാൻ അറിയില്ലെങ്കിൽ പോലും നമ്മള് മനസ്സിലെന്ന് തുള്ളിച്ചാടുന്നുണ്ടായിരിക്കും. പുറത്ത് ഈ ഇന്റർവേർട്ടുകളെ കുറിച്ചിട്ടല്ലാണ്ട് പറഞ്ഞില്ല കേട്ടോ. അവരിപ്പോ സ്വഭാവത്തിൽ ഇങ്ങനെ ഡാൻസ് കളിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നിരുന്നാൽ പോലും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരിക്കും, എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ച് പിന്നെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്ന് അല്ലെ, അടിച്ചു പൊളിയായി സെറ്റായി. ഇപ്പോ നമ്മളെന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന നിമിഷങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ.
2: അതേപോലെ തന്നെ ഈ പ്രണയത്തിന്റെ പാട്ടൊക്കെ കേൾക്കുവാണെങ്കിൽ പ്രണയം ഇല്ലെങ്കിൽ പോലും ഇല്ലാത്ത കാമിയെ കുറിച്ച് ആലോചിക്കുന്ന കുറെ പേരുണ്ട്.
0: സാങ്കല്പിക ലോകത്ത് പോയി പ്രണയിച്ച് വീണ്ടും പാട്ട് സ്റ്റോപ്പ് ആകുമ്പോൾ അതേ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരുപാട് ആൾക്ക്. പിന്നെ പാട്ടുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അവരുടെ വിവാഹ ആൽബങ്ങളിൽ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, പാട്ടുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ, ഒരു കോളിലേക്ക് പോയിട്ട് പറയാം.
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
3: ഹലോ, സോറി,
2: ഗുഡ് മോർണിംഗ്. സ്വാതിയല്ല, ഐശ്വര്യ.
0: സ്വാഗതം.
2: ഇത് ആരാണ് സംസാരിക്കുന്നത്? ഷൈജമ്മ. എന്നിട്ടാ ഞങ്ങളുടെ പേര് മറന്നുപോയ? എന്നിട്ടാന്ന് ഞങ്ങളുടെ പേര് മറന്നുപോയ? സ്വാതി ചേച്ചിയെ കൂടി.
0: രാവിലെ എന്തൊക്കെയാണ് വിശേഷം?
3: രാവിലെ
0: അവിടെ മഴയുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് മ്യൂസിക് ഡേ ആണ് കേട്ടോ. സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി.
2: എന്തോ
3: കലാപമ്മയുടെ മോനെ, ആ സ്വരത്തിനകത്തുള്ള ഒരു പാട്ട് പാടാവോ?
2: ഏത് പാട്ടാ വേണ്ടേ? ഏത് പാട്ടാന്ന് പറ ഇപ്പൊ നമുക്ക് പാടാം.
0: അതെ,
2: ഏത് പാട്ടാ? പാട്ട് പറ. അപ്പൊ ഞാൻ പാടാം, ഞാൻ നോക്കാം പാടാൻ.
3: നമ്മളെ ഒരു കൊച്ചിന്റെ കരകരം മരിച്ചുപോയ കൊച്ചിന്റെ
2: വരി എനിക്കറിയത്തില്ല. അന്നേരം ഞാൻ എന്റെ കൈ നിട്ടൊക്കെ ഞാൻ പാടാം. അച്ചക്കേടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നൊപ്പേ, കരിഞ്ചക്ക നല്ലതാണൊപ്പേ, നമ്മ കുണ്ണി വലിയതാണൊപ്പേ, മറ്റാർക്കും ഈ ഗതി കേട് വരുത്തല്ല പൊന്നേ. എന്തോ കീടപ്പാ കണ്ടൂടാ. എങ്ങനുണ്ട്, എങ്ങനുണ്ട്?
3: പിന്നെ
2: ഈ പരിപാടി തീരുന്നതിന്റെ ഇടയ്ക്ക് എവിടെങ്കിലും ബസ് ചെയ്യണം, എന്തോ ആ പാട്ട് ഇട്ട് തരുന്നതായിരിക്കും.
3: എനിക്ക് രണ്ടു
2: മക്കളും
3: എനിക്ക്
2: ഇട്ട്
3: തന്നേ പറ്റൂ.
2: ഓക്കെ ഓക്കെ, ഇട്ടുതരാം. ഞങ്ങൾക്കൊരു പാട്ട് പെടുത്താം, നമുക്കൊരു പാട്ട് പെടുത്താം, നമുക്കൊരു പാട്ട് പെടുത്താം. സൂപ്പർ സൂപ്പർ, കൊള്ളാം.
0: നമ്മളെ രാവിലെ തന്നെ മടക്കി.
2: ഇനിയൊരു ടാസ്ക് ഉണ്ട്, ഇനിയൊരു പരിപാടി ഉണ്ട്. ഇനി എന്താന്നറിയ, ഞാൻ ഒരു പാട്ടിട്ട് തരും, അത് ഏത് സിനിമയിലായിരുന്നു പറയാവോ?
3: ഏതാ?
0: ഇപ്പൊ പ്ലേ ചെയ്ത് തരും കേട്ടോ.

0: ഈ പാട്ട് ഇതിനകത്ത് എന്നറിയാവോ? ഈ സിനിമയിൽ എന്നറിയാവോ?
1: ഇല്ലെങ്കിൽ ആരാ അഭിനയിച്ചതാ?
0: ഒരു ക്ലൂ പറഞ്ഞു. ഇതാരാ പറഞ്ഞെന്ന്? ഓക്കെ,
1: മോഹൻലാലൊക്കെ അഭിനയിച്ച നല്ലൊരു പാട്ട് തന്നെയാണ് അല്ലേ?
0: അതെ അതെ.
1: ഓക്കെ, അപ്പോ ടാസ്ക് അത് ഗംഭീരമായി ചെയ്തിരിക്കുകയാണ്.
0: അതെ, കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.
1: സമാനമായിട്ട് ഇപ്പൊ നമുക്ക് മറ്റേ ആ ഒരു പാട്ട് തന്നെ പ്ലേ ചെയ്ത്
0: കൊടുക്കാം അല്ലേ? ഇട്ടിരുന്നായിരിക്കും കേട്ടോ.
1: ഓക്കെ കേട്ടോ,
0: നല്ലൊരു ദിവസം നേരുകയാണ് ഷൈജാമിക്ക്. ഓക്കെ, അപ്പോൾ ഷൈജാമിയായിരുന്നു നമ്മളെ വിളിച്ചത്. ഷൈജാമ നമുക്ക് നല്ലൊരു പാട്ട് പാടിത്തന്നു, നമ്മൾ പാടിക്കൊടുത്തു. നമ്മൾ ചോദിച്ച പാട്ടില്ലാത്ത ഏത് സിനിമയിലാന്ന് വരെ പറഞ്ഞു തന്നു. മിടിക്കാണ്.
1: ഞാനതല്ല ആലോചിച്ചു ചേട്ടാ, നമ്മളിപ്പോ പാട്ട് പാടുമെന്ന് ചോദിച്ചപ്പോ തന്നെ നമ്മ ഉണ്ണിവാവയാണ്
0: അങ്ങനെയാണ്
1: മണിമണി പോലെ ചെയ്തു അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോ എന്താണ്
0: പറയൂ.
1: അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഒരുപാട് പേർക്ക് അവരുടെ വിവാഹ ആൽബങ്ങളിലെ പാട്ടുകളൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കില്ല. ഇപ്പോഴും അവർ പാട്ടുകളൊക്കെ ചേട്ടൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്താണ് ഏതെങ്കിലുമൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും
0: ഒരു കല്യാണത്തിന്റെ ആൽബത്തിനകത്ത് പാട്ടുണ്ട്, അതായത് വട്ടയിലെ പന്തലിട്ട്. അത് നല്ല പാട്ടാ. ആ പാട്ട് കേൾക്കുമ്പോ എപ്പോഴും എനിക്ക് ചേച്ചിയുടെ കല്യാണം ഓർമ്മ. കാരണം കൊച്ചുനാളെ നമ്മൾ കാണുന്നത് നമുക്ക് അന്ന് ഡിസ്കിനകത്തായിരുന്നു തരുന്നത്. അപ്പൊ ഇതിനകത്താ നമ്മള്, അപ്പം നമ്മള് ഇതൊക്കെ ഒന്നി സിനിമയൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു സിനിമയൊക്കെ കാണുന്നത്. അപ്പൊ ഇതേപോലെ ചേച്ചിയുടെ കല്യാണത്തിന്റെ ആൽബം ഇങ്ങനെ എടുത്തിടുന്നു, നമ്മൾ അതിനകത്ത് കേൾക്കുന്ന പാട്ട് ഇതിങ്ങനെ
1: നമ്മളെടുത്ത്
0: ഒരു സ്പോട്ട്. കല്യാണം കഴിക്കുമ്പോൾ ഒരു സ്പോട്ടായെന്നറിയാം, പണ്ട് ദൂരെ അങ്ങ് പോകത്തൊന്നുമില്ല, നമ്മളപ്പുറത്തൊരു വയലുണ്ട്, അവിടെ പോകും. അവിടെ ഇങ്ങനെ ചെറുക്കൻ ഓടുന്നു, ചെറുക്കന്റെ കുറെ പെണ്ണോടുന്നു, ഇതൊക്കെയാണ് പരിപാടി. കാക്ക പറന്ന് പോകുന്നു, പിന്നെ റെയിൽവേ പാളം, ട്രെയിൻ പോകുന്നത്. എന്തായാലും എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു അവിടെ ആ പരിസരത്തുള്ള എല്ലാവരുടെയും കല്യാണത്തിന് ആ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കും ട്രെയിൻ
1: പോകുന്ന.
0: നമ്മുടെ വീടിനടുത്തുള്ള ഒരു റെയിൽവേ പാളം ഉണ്ട്.
1: മറ്റൊരു കോൾ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്,
1: ഇതാരാണ്?
2: ഗുഡ് മോർണിംഗ്, പന്മനയിൽ നിന്ന് ശാന്തയാണ് വിളിക്കുന്നത്.
1: നമ്മുടെ ഫസ്റ്റ് ടൈം ആണോ റേഡിയോയിലേക്ക് വിളിക്കാ?
2: പന്മന, പന്മനയിൽ നിന്ന്.
0: അല്ല, ആദ്യമായിട്ടാണോ റേഡിയോയിലോട്ട് വിളിക്കുന്നത്?
2: അല്ല, നേരത്തെ വിളിച്ചിട്ടുണ്ട്.
0: പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ?
1: അതാണ്
2: സപ്രതീക്ഷ, കോൾ വന്നോന്നുള്ള അറിഞ്ഞില്ല.
1: രാവിലെ എന്തൊക്കെയാണ്? ചായക്ക് കുടിച്ചോ?
2: ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴേ ഈ പ്രോഗ്രാം ഇങ്ങനെ കേക്കണം. അപ്പൊ എന്റെ ചേച്ചിയുടെ ഒരു പ്രസംഗം ഒന്ന് വിളിക്കൂ, ഒന്ന് വിളിക്കൂ, നമുക്കൊരു പാട്ട് പാടാൻ കേക്കാം.
0: എന്നാ പാടൂ.
1: ഓക്കേ, പാടിക്കോളൂ.
2: അയ്യോ അയ്യോ, എന്തു പാടുന്നേ.
1: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെ പാടിക്കോ.
2: ഈ പിള്ളേരെ ട്യൂഷൻ എടുക്കുന്നോണ്ട് ഈ നാടൻ പാട്ടപ്പൊ പിള്ളേരെ മലയാളം പഠിപ്പിച്ചോണ്ടിരിക്കണേ. അപ്പൊ അതിങ്ങനെ നിക്കുവോ? അപ്പൊ ഒരു കലാഭവണിയുടെ ഇരുന്ന ആളമ്പാട്ട് ഇച്ചിരി രണ്ടുപേരും
0: കൂടാം.
2: കൈകൊട്ടു വെണ്ണേ, കൈകൊട്ടു വെണ്ണേ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, തന്താരോ തന്താരോ തകത്തെയ്യ തന്തയ്യകം തന്നാരോ. കൈകൊട്ടു വെണ്ണേ, കൈകൊട്ടു വെണ്ണേ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, തന്താരോ തന്താരോ തകത്തെയ്യ തന്തയ്യകം തന്നാരോ. കരിമാടി കുട്ടനും നന്ദിനി കുട്ടിക്കും അറ്റുനോറ്റുണ്ടായ കല്യാണം, നാദസ്വരം വേണം തകിലു വേണം, പിന്നെ ആശാന്തി നിന്നെ തപ്പു വേണം. കൈകൊട്ടു വെണ്ണേ, കൈകൊട്ടു വെണ്ണേ, കുഞ്ഞും വളയിച്ച് കൈകൊട്ട്, തന്താരോ തന്താരോ തകത്തിയ സന്ദേഹം തന്നാരോ.
0: സൂപ്പർ.
1: കരിമാടി കുട്ടൻ എന്ന സിനിമയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് അല്ലേ? എല്ലാവരും മണിച്ചേട്ടന്റെ പാട്ടാണ് പാടുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, പിന്നെ മറ്റെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചേച്ചി പാടുവോ? ഞാൻ അതാണ് ചോദിക്കാൻ വിളിക്കാൻ പറഞ്ഞിട്ട് ചേച്ചിയുടെ തിരക്കില്ല.
0: ഹലോ ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, പേര് പറയുള്ളൂ.
2: എന്റെ പേര് ഇന്ദിര.
0: ഇന്ദിര, ആ ഇനി ഐശ്വര്യമായിട്ടൊരു പാട്ട് കൂടി പാടുക.
2: പിഞ്ചു ഹൃദയം ദേവാലയം, കിളിക്കുഞ്ഞു രാഗം മണിനാദം,
3: പുലരിയുമ്പോ പൈതലും ചിരിയും ഓമി ദേവി കണ്ണാൽ പാടണം.

0: ഉരറിയും ഓലും തിരിയും ഓം ദേവി തന്നാൽ പറണങ്ങൾ കഥയറിയാതവൾ കരയും ഒടുവിൽ പാവനവിരിയും കഥയുടെ കാന്ത പരിഭവങ്ങൾ കുറ്റങ്ങൾ മറക്കും കുഞ്ഞുങ്ങൾ സത്യത്തിൻ്റെ തൂകും ദൈവങ്ങൾ പിഞ്ചു ഹൃദയം ദേവാലയം കിളികൊഞ്ചരകോവിൽ മണിനാദം പുലരിയും പോ പൈതലും ചിരിയും
1: കൊള്ളാം, സൂപ്പർ. എങ്ങനെയുണ്ടായി ശരിയ പാട്ട്?
2: കൊള്ളാം.
3: എനിക്ക് വരികളൊന്നും അറിയത്തില്ല കേട്ടോ.
1: അയ്യോ, ഞങ്ങൾക്ക് ആർക്കും അതൊന്നും വേണ്ടിയില്ല.
3: എനിക്ക് നിങ്ങളുടെ പരിപാടി വലിയ ഇഷ്ടമാവുന്നു.
1: താങ്ക് യു, താങ്ക് യു.
2: അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു ടാസ്ക് ഉണ്ട്. അപ്പൊ ആ ഒരു പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പാട്ട് പ്ലേ ചെയ്യാം. അപ്പൊ ആ ഒരു പാട്ട് ഏത് സിനിമയിലേക്ക് അതൊന്നും പറയണം കേട്ടോ.
1: ഞാൻ പ്ലേ ചെയ്യാൻ പോവാന്നേ.
2: ഇത് ഏത് സിനിമയിലെയാണ്
1: ചേച്ചി?
2: ഗൈസ്, ആ ഒരു കോൾ കട്ടായിരിക്കുകയാണ്. ഏത് സിനിമയിലെ എല്ലാരും പറയും, പക്ഷെ സാരില്ല, ഉടനെ മറ്റൊരു കോൾ ഉണ്ട് കേട്ടോ, അതും കട്ടായി ഗൈസ്. അപ്പൊ എന്താണ് ഇപ്പൊ വീണ്ടും വരുന്നുണ്ട് കേട്ടോ ഒരു കോള്. ഹലോ, ഗുഡ് മോർണിംഗ്, ഇതാരാണ് സംസാരിക്കുന്നത്?
4: ഹലോ
1: ഹലോ ഹലോ, കേട്ടില്ല മോളെ.
4: ആരുഷി
1: ആരുഷി
4: കോൾ ഈസ് നൗ ബീയിംഗ് റെക്കോർഡഡ്.
1: വൗ, ആരാണ് റെക്കോർഡ് ചെയ്യുന്നത്? ആ പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ മോളെ. ആരുഷി
4: ആരുഷി
1: ആരുഷി ആരുഷി, എവിടുന്നാ വിളിക്കുന്നത്?
4: കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളി
2: മോളല്ല കേട്ടോ, ഇവിടെ ചെറിയവരാ.
1: സോറി,
2: മോളെ വിളിച്ചു. സുഖായിട്ടിരിക്കുന്ന?
4: ഓ സുഖ.
2: രാവിലെ എന്താണ് പരിപാടി?
4: രാവിലെ പരിപാടി പ്രത്യേകിച്ച് ഇന്നൊന്നും ഇല്ല, ഇന്ന് വീട്ടിൽ തന്നെ.
1: ആരുഷി പാട്ട് പാടുവോ?
2: പാടുന്നോളൂ.
4: മാണിക്കച്ചിറകുള്ള മാറത്ത് പുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി. ഏഹേ കണ്ടു മലനിര, ഓഹോ.

0: സൂപ്പർ, കൊള്ളാം. ഞാൻ പേര് ഇനിയും ഉണ്ടെന്ന് വിചാരിച്ചു, ഞാൻ ഉണ്ടായിരുന്നു കുറച്ചു പേര്.
1: ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമ്മളുടെ ടാസ്കിലേക്കുള്ള പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ട് ഏത് സിനിമയിലാണെന്നോട് പറയണം കേട്ടോ.
0: വളരെ സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ് അരിഷി.

0: ഏ കുടമേട് ഏതാ?
1: അറിയത്തില്ലേ? മോഹൻലാലിന്റെ പാട്ടാണ്.
0: അതെ, മോഹൻലാലേട്ടന്റെ പാട്ടാണ്. അന്നേരം ആലോചിക്കും, ഞാൻ വേണേ പാട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്തരാം.
1: ആ ഓക്കെ ഓക്കെ. ആ

0: ഇപ്പൊ മനസ്സിലായോ? അരിഷി അവിടെ ആരിലുണ്ടെങ്കിൽ ചോദിക്കേ, ഉണക്ക് ലാലേട്ടന്റെ ഒരു പടമാണ്. ഞാൻ വളരെ എളുപ്പമുള്ള പാട്ടാണ് ഞാൻ അതൊക്കെ എടുത്തത്.
1: വേറെ
0: പാട്ട് വേണോ?
1: ഈ സിനിമകൾ പറഞ്ഞോളൂ.
0: ഓക്കെ, എന്നാ
1: വേറെ
0: നരസിംഹ എന്ന സിനിമയിലെ ഐശ്വര്യ
1: അറിയത്തില്ല, ഞാൻ അത് ചിന്തിച്ചോണ്ടിരിക്കാറില്ല, എനിക്കറിയത്തില്ല, എനിക്കൊന്നും മനസ്സിലാക്കി ഇതാക്കണം. ഞാൻ നരനിലെന്ന് വിചാരിച്ചു, ഞാൻ അങ്ങനെ വിചാരിച്ചേ. എം ജി ശ്രീമാർ പാടിയതാന്ന് അറിയായിരുന്നു. ഓക്കെ, മറ്റൊരു പാട്ടോടെ ഇടാം.
0: മറ്റൊരു പാട്ടിടാ
1: പോയോ?
0: വേറെ വേറെ പാട്ടിട്ടുതരാം. ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് ഇത് അറിയില്ലേ,
1: ബാക്കി ലിറിക്സൊക്കെ മനസ്സിലാവും.
0: ഓക്കെ, സിനിമ നടന്റെ പേര് പറഞ്ഞാൽ മതി.
1: ഫസ്റ്റ് വല്ലേ വല്ല കേട്ടപ്പൊ ഏതൊക്കെയോ സിനിമകൾ ഓടി മറഞ്ഞു അല്ലേ?
0: അല്ല, ഞാൻ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നില്ലേ പാട്ട്, ഇത് പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഏതാന്ന് കൺഫ്യൂഷൻ ആയിരുന്നു.
1: എനിക്കും കൺഫ്യൂഷൻ ആയി, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ച വളരെയധികം സന്തോഷം കേട്ടോ.
0: ഓക്കെ, നല്ല പാട്ടായിരുന്നു. ശരി,
1: ഓക്കെ. അപ്പൊ മറ്റൊരു കോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു കോളിലേക്ക് പോകാം. സോ ആ ഒരു കോളും കട്ടായി, പക്ഷെ എന്തായാലും നമുക്ക് വീണ്ടും നമുക്ക് മനോഹരമായിട്ടുള്ള കുറച്ചധികം പാട്ടുകളിലൂടെ കടന്നു പോയിട്ട് വീണ്ടും മടങ്ങി
0: വന്നാലോ.
1: ഓക്കെ, ഉണ്ടല്ലേ. ഹലോ
0: ഹലോ
2: ഹലോ, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്? സന്ധ്യ.
1: ഓക്കെ, എവിടുന്നാണ് വിളിക്കുക?
2: പ്രാപ്തന.
1: പ്രാപ്തന വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് മ്യൂസിക്കൽ ഡേ ആണല്ലോ, അപ്പൊ നമുക്ക് വേണ്ടി

0: പത്തോളം കേറി അല്ലേ അങ്ങനെ എന്തെങ്കിലും
1: പഠനം
0: അല്ലല്ല
2: ചന്ദ്രികെന്തിനു വൈഡൂര്യം കാട്ടാറിനെന്തിനു പാദസരം എൻ കൺമണിക്കെന്തിനാഭരണം
0: പാടാ അറിയത്തില്ല നടന്ന നല്ലൊരു പാടിയല്ലോ
1: അപ്പൊ എന്തായാലും പാടിയല്ലോ
0: അതെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു
1: അപ്പൊ എന്താണ് പാട്ടുകളെ കുറിച്ച് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണോ അതോ ഒരുപാട് ഇഷ്ടമാണ് എപ്പോഴും പാട്ട് കേൾക്കും അല്ലേ കുറച്ച് സൗണ്ട് കുറവുണ്ട് കേട്ടോ ആണോ ഓക്കെ സാറിയല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം
0: കേട്ടോ
1: അപ്പൊ ഇന്ന് നമ്മള് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരും ആ ഒരു പാട്ട് ഏത് സിനിമയിലെന്താണെന്ന് പറയണം കേട്ടോ
2: ഓക്കെ
1: പാട്ട് പ്ലേ ചെയ്യാൻ പോവുകയാണ് ഗൈസ്
2: ഓക്കെ

0: കാവ്യമാതന്റെ ചിത്ര ചേച്ചി പാടിയതാണ്
1: പാട്ടാണ്.
2: അതെ അതെ, കാവ്യമാത ദിലീപിന്റെ സിനിമ.
0: എല്ലാം ശരിയാണ്.
1: ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. രണ്ട് ക്ലൂ എന്ത് ചെയ്യാനാ,
0: രണ്ട് രണ്ട് കാവ്യമാതണ്ട്.
1: അതെ അതെ അതെ അതെ,
0: മിഴി രണ്ടിലും ശരിയാണ് കേട്ടോ. അപ്പോ മറ്റേതെങ്കിലും പ്രത്യേകമായിട്ട് പാട്ടുകളെ കുറിച്ച് പറയാനുണ്ട്, എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ പാട്ടുകളെ കുറിച്ചിട്ട് പറയാനായിട്ട്?
2: അങ്ങനെയില്ല, നല്ല നല്ല പാട്ടുകൾ, നേരത്തെ പാട്ടുകൾ ഒരുപാട്
1: ഇഷ്ടമാണ്.
0: അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട
2: പ്രണയിക്കുകയായിരുന്നു പറഞ്ഞൊരു പാട്ട്.
1: പ്രണയിക്കുകയായിരുന്നു,
2: പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളും.
0: അപ്പം നമുക്ക് പ്രോഗ്രാമിനിടയിൽ എപ്പോഴെങ്കിലും ഈ ഒരു പാട്ട് വെച്ചുതരാം കേട്ടോ.
2: ഞാൻ
0: വിളിച്ചതിൽ വളരെയധികം സന്തോഷം.
1: ഓക്കെ
0: ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് രണ്ട് പാട്ടും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോ നമ്മൾ ഗ്രീറ്റിംഗ്സിലേക്ക് വിളിക്കാവുന്നതാണ്, നമ്പർ പറഞ്ഞു കൊടുത്തോളൂ.
1: 9574700912. വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങളുടെ കോളുകൾക്കായി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. അർജ്യ ഐശ്വര്യം, അർജ്യ നിതിനും.
0: ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പാട്ടുകൾ കേട്ടിട്ട് ബാക്ക് ടു വരാട്ടോ.

0: ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് ഇന്ന് കൂടെ ഉള്ളത്. ഇന്ന് കൂടെ ഉള്ളത് ആർജെ ഐശ്വര്യയും അർജന്റീനയുമാണ്
1: കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മ്യൂസിക് ഡേ ആയതുകൊണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ നല്ല നല്ല പാട്ടുകളൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നിതിന് ഒരു പാട്ട് പാടിക്കൊടുക്കാൻ സമയമായിരിക്കും.
0: ഐശ്വര്യയാണ്, ഐശ്വര്യയുടെ വീഴാണ്.
1: എനിക്ക് തൊണ്ടയ്ക്ക് ഒരു സുഖം,
0: ഒരു പ്രശ്നമില്ല ഐശ്വര്യ. നമ്മളിവിടെ പരിപാടിക്ക് ഇത് മ്യൂസിക് ഇതൊന്നുമല്ലല്ലോ നടന്നത്,
1: ഷോയല്ല.
0: ഒരു പ്രശ്നവുമില്ല, ധൈര്യത്തെ പഠിക്കും, നമ്മുടെ പ്രേക്ഷകര ഐശ്വര്യയെ സഹിച്ചോളും. ഞാൻ
1: പ്രോഗ്രാമിന് സഹിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണ്.
0: അല്ല പാടിക്കോളൂ ഐശ്വര്യ.
1: അയ്യോ, നമ്മൾ വിഷയത്തിൽ നിന്ന്
0: തെന്നിമാറില്ല. ഇനി പാട്ടിന്റെ പരിപാടിയാണ്, ഐശ്വര്യ ഇനി പാട്ട് പാടുന്നതായിരിക്കും, പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്നതായിരിക്കും. ഐശ്വര്യ പാടു, ഐശ്വര്യ പാടു. ഏതൊരു പാട്ട് പാടി, എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്
1: പാടി. എന്നെ രക്ഷിക്കാനായിട്ട് ഒരാൾ വിളിക്കുന്നുണ്ട്.
0: പാടരുത് എന്ന് പറയുന്ന അന്ന് എന്തു
1: ആണെന്തോ. ഹലോ,
2: ഹലോ,
1: ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറയുകയാണ് കേട്ടോ.
0: ഗുഡ് മോർണിംഗ്. അല്ല ഐശ്വര്യ പാടാനായിട്ടിരുന്നായിരുന്നു കേട്ടോ അന്നേരം, കറക്റ്റ് അമ്മ വിളിച്ചത്
1: അതാണ്. പാട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനായിട്ട് വിളിച്ചിരിക്കുകയാണെന്ന.
0: എന്ത് ചെയ്യാനാ,
1: ലേശ കഴിവ് കൂടുതലത്.
2: ഞങ്ങളൊക്കെ പാടാൻ പറയുമ്പോ മക്കൾ പാടണ്ടായ പിന്നെ
0: പിന്നെ എന്താ, ഉറപ്പായിട്ട് ഞാൻ പാടിത്തരും. ഇപ്പൊ അമ്മ ഒരു പാട്ട് പാടും.
2: ഞാനൊരു പാട്ട് പാടാനോ?
1: ആ പാടിക്കുന്നു.
2: പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ മോഹം

0: കരയുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ ൂത്തലെടുത്തു നടന്നു ഓർമ്മ മകൾ മരിക്കുമോ ഓളങ്ങിലയ്ക്കുമോ ഓനവി ഒന്നുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം.
1: കൊള്ളാം, നന്നായിട്ട് പാടി കേട്ടോ.
0: വളരെ മാത്രമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളി മുട്ട് നടക്കും
1: പാടില്ലേ. കൊള്ളാം.
2: അമ്മയ്ക്ക് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്, പാട്ടുകാരൻ ആരാ അല്ലെങ്കിൽ പാട്ടുകാരി ആരാ?
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി ചിത്ര അമ്മ. പിന്നെ ജാനകി അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. ജാനകി അമ്മയുടെ പാട്ടൊക്കെ നല്ല സൂപ്പർ പാട്ടല്ലേ. ചിത്ര അമ്മ ഇച്ചിരി തലമുറ കുറഞ്ഞതല്ലേ. അപ്പൊ പിന്നെ ഇവര് രണ്ടുപേരും ഒന്നൊന്നും നല്ല ടോപ്പിക്ക് എടുത്ത് പറയുമ്പോ രണ്ടുപേരും ഒരേ ത്രാസി തൂങ്ങുന്ന പോലെ എനിക്ക് രണ്ട് ശബ്ദം അല്ലേ ഉള്ളു.
2: പിന്നെ ഓക്കെ അമ്മ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ആ പാട്ട്
0: അറിയാമെങ്കിൽ പറയാം. നമ്മള് മോളും അമ്മനും ഇങ്ങനെ കൺഫ്യൂഷനാക്കാൻ
2: ഓക്കെ. അപ്പൊ ഇന്ന് രാവിലെ ഓക്കെ കൺഫ്യൂഷൻ ഒക്കെ കുറയ്ക്കുക. അപ്പൊ ആദ്യമേ കുറച്ച് എന്താണ് വർത്തമാനത്തിലേക്ക് പോവാ. അപ്പൊ ഇന്ന് അമ്മ എന്തൊക്കെയാണ് രാവിലെ?
0: രാവിലെ കാപ്പി കുടിച്ച് പിന്നെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. പിന്നെ രാവിലത്തെ ഭക്ഷണത്തിനൊക്കെ അരിയൊക്കെ അടുപ്പിലിട്ട് കറികളൊക്കെ ഉണ്ടാകാൻ ഇങ്ങനെ നടക്കുന്ന മോളും മോനും വന്നിടത്തോട്ട് ഇങ്ങനെ ആ ചർച്ചകളും പാട്ടുകളും ഒക്കെ കേട്ട് അപ്പൊ പ്രേക്ഷകരൊക്കെ ഓരോരുത്തരും പാടുന്നതും അവരുടെ സന്തോഷവും എല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക. എത്ര ഒതുങ്ങിയില്ലെങ്കിലും നമ്മുടെ ഈ റേഡിയേഷൻ നമുക്കുള്ള പരിപാടി വിട്ടുകളയുന്ന ഒരു പ്രശ്നവും
2: അതാണ് തിരക്കുകൾക്കിടയിലും അമ്മ എപ്പോഴും സമയം കണ്ടെത്തി വിളിക്കാറുണ്ട് നമ്മുടെ.
0: വിളിക്കുന്നു പരസ്യമാകുമ്പോ മാത്രം നമ്മുടെ ജോലി ഒന്ന് താത്തി വെച്ചിട്ട് പുറത്തുണ്ടായിരുന്നു. പരസ്യം കഴിയുമ്പോ ഓടി വന്ന് നമ്മുടെ ചർച്ചകളും കാര്യങ്ങളും കേൾക്കും. അതാണ് നമ്മുടെ ഇഷ്ട വിനോദം.
2: ഓക്കെ അമ്മ, അപ്പൊ ഇവിടെ പാട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു പാട്ടിലേക്ക് പോവാട്ടോ. ഏത് സിനിമയാണെന്ന് പറയണേ.

0: മണിയും.
1: ഇത് ഏത് സിനിമയിലെ പാടാന്ന് അറിയാം നമുക്ക്? ഷോ ഞാൻ എന്നാ ആയിട്ട് ഒന്നുകൂടെ കേൾപ്പിക്കാം.
2: മനസ്സിലാവുന്നില്ലടാ മോനെ.
1: അവിടെ എന്നാ ആയിട്ട് ഒന്നുകൂടെ കേൾപ്പിക്കാവേ.

0: മനസ്സിലായോ അമ്മേ? അതെ അതെ അതെ അതെ
1: പാട്ട്
0: ചക്രവർത്തിയാണോ? അതെ അതെ ചക്രവർത്തി സിനിമ
2: തട്ടിക്കൂട്ടി പറഞ്ഞതാണോ? ആണോ
0: ആ പാട്ടിന്റെ അങ്ങനെയായിരുന്നു. അത് ഞാൻ നായകനോട് കേൾപ്പിക്കാന്ന് പറഞ്ഞത്.
2: അങ്ങനെയാണോ?
0: അതെ അതെ അതെ അതെ. കൊള്ളാം, സൂപ്പർ.
2: അപ്പൊ രണ്ടും ഇത് വെട്ടിട്ടപ്പോഴായാലും പറഞ്ഞല്ലോ അല്ലേ?
0: അതെ.
1: എന്തോ
2: ഉണ്ടമ്മ? പാചകം ഉണ്ട്. ഓക്കെ അമ്മ, വിളിച്ച വളരെയധികം സന്തോഷം കേട്ടോ. അപ്പൊ ജോലികളൊക്കെ നടക്കട്ടെ കേട്ടോ. തകൃതിയായിട്ട്
0: ഓക്കെ. അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കട്ടെ.
2: കോള് കട്ടായിരിക്കാണ് ഗൈസ്.
0: ഓക്കെ, ഇനി ഐശ്വരിയുടെ പാട്ടിലേക്ക് നമുക്ക് കടക്കാം. സഹൃതകൃതാവായ നാട്ടുകാരി,
2: കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. എനിക്ക് ചിരിയാണ് ഗൈസ് വരുന്നത്.
0: ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഐശ്വര്യ. ഐശ്വര്യ അങ്ങോട്ട് പാടുക. ഐശ്വര്യമായിട്ട് ഏതൊരു പാട്ട്, എപ്പോഴും ഐശ്വര്യ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് കാണുമല്ലോ. ഇപ്പൊ നമ്മള് മൂളിപ്പാട്ട് പാടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല.
2: ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാട്ട് പാടാൻ പറയുമ്പോ ഞാൻ പാടുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ വന്നു വന്ന് എന്തോ ഒരു അൽക്കുലിത്ത സംഭവം. എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്റെ സ്വരം, അതുകൊണ്ടാകും.
0: അങ്ങനെയൊന്നുമില്ല, നമ്മളെ നമ്മളാദ്യം ഇഷ്ടപ്പെടണം.
2: ഇനി പറഞ്ഞവരെ
0: എനിക്ക് ഇഷ്ടം പറഞ്ഞു.
2: അങ്ങനെയല്ലേ, ഈ ഇടയായിട്ട് എനിക്ക്, ഞാൻ ഒരുപാട് പാട്ട് കേൾക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് എപ്പോഴും ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്ന ജോലി അങ്ങനല്ല, എന്താണ്, നമ്മളെപ്പോഴും ഇരിക്കുന്ന സമയത്ത് നമുക്ക് പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്ത് എനിക്ക് അവരോടൊപ്പം ചേർന്ന് പാടി ഞാനും പലപ്പോഴും ചിത്രയും എന്താണ് ശ്രേയ ഘോഷാലും ഒക്കെ ആകാറുണ്ട്. പിന്നെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അവർ പാട്ടിനൊപ്പം പാടുന്ന സമയത്ത് പാട്ട് നിർത്തിക്കഴിഞ്ഞാൽ പോയി,
0: അതാണ്.
2: അപ്പൊ പിന്നെ ഒരു അപശബ്ദം മാത്രമായിരിക്കും വരുന്നത്. അവരോടൊപ്പം പാടുമ്പോ എനിക്ക് ഞാൻ അയ്യോ ഐശ്വര്യ പൊളി
0: അങ്ങനെ
2: പാട്ട് നിർത്തിക്കഴിഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ളൂ.
0: അതെല്ലാരും അങ്ങനെ ഐശ്വര്യ. ഞാനൊക്കെ പാട്ടിന്റെ കൂടെ പാടുമ്പോ എന്റെ പൊന്നു ഞാൻ എന്നാ പാട്ട് കീർത്തി കഴിഞ്ഞ.
2: അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് പാട്ട്, എനിക്കൊരു അമ്മ ഇപ്പൊ രാവിലെ പാടിയ പോലെ എനിക്കൊരു താരാട്ട് പാട്ട് പാടിയോ ഞാൻ ഉറക്കം. രണ്ടു പാട്ട് ഒരു താരാട്ട് പാട്ട് പോലത്തെ സംഭവം. എനിക്ക് പെട്ടെന്ന് പാട്ടിലേക്ക് വരുമ്പോ എന്റെ ഒരു ചേച്ചിയുടെ കുഞ്ഞിന് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടുണ്ട്. അവൾ കുഞ്ഞു അവൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അവൾ നേരത്തെ അവൾ ഫസ്റ്റ് മന്ത് പ്രഗ്നന്റ് ആയിരുന്ന സമയം മുതൽ ഞാൻ കുഞ്ഞിന് പാട്ട് പാടിക്കൊടുക്കുകയാണ്. അപ്പോഴേ പിന്നെ ഇങ്ങനെ കുട്ടിക്ക് അനക്കം വെച്ച സമയത്ത് അവളിങ്ങനെ റിയാക്ട് ചെയ്യായിരുന്നു. ഇങ്ങനെ ചവിട്ടും, എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ചവിട്ടുമായിരുന്നു, ചേച്ചിയുടെ വയറ്റിലൊക്കെ ചവിട്ടും. പിന്നെ അത് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടി പുറത്തൊക്കെ വന്നതിന് ശേഷവും അതെ മറ്റൊരു ആളുകൂടെ വന്നിട്ടോ.
0: ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
3: ഇത് പത്മജ അമ്മയാണ്.
0: പത്മജ അമ്മ എവിടുന്നാണ് വിളിക്കുന്നത്?
3: ഓ,
2: എവിടുന്നാണ് അമ്മ വിളിക്കുന്നത്?
3: ഞാനോ, കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എവിടുന്നാണ്?
3: കരുനാഗപ്പള്ളി നമ്മുടെ മാടൻകാവിന്റെ അടുത്തുന്ന.
0: മാടൻകാവിന്റെ അടുത്തുന്ന. ആ ഓക്കെ.
2: ഓണാട്ടേര പാസഞ്ചറിലെ സ്ഥിര ഇതാണെന്ന് തോന്നുന്നു.
3: ഓക്കെ,
2: അപ്പോ ഇന്ന് മ്യൂസിക് ഡേ ആണ്, അതിനോടൊപ്പം തന്നെ യോഗ ഡേയും കൂടെയാണ് കേട്ടോ. അപ്പൊ പാട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മള് ഇന്ന് എടുത്തിരിക്കുന്നത്. യോഗയെ കുറിച്ചിട്ട് കുറച്ച് കഴിയുമ്പം വരും മറ്റൊരു പ്രോഗ്രാം ഉണ്ട്. സ്വാതി അതിശക്തമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് യോഗയെ കുറിച്ചിട്ട് പറയാനായിട്ട് വരുന്നുണ്ട്. അതെ
0: അതെ അതെ,
2: യോഗയെ കുറിച്ചിട്ട് പറയാൻ വരും. പക്ഷെ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് പാട്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പോ പാട്ടുകൾ കേൾക്കാൻ ഐശ്വര്യ. ഐശ്വര്യ അതെ ഉള്ളതാണ്.
0: നിധിൻ. നിധിൻ.
3: നിധിൻ.
2: അപ്പോ നമ്മള് എന്താണ്, അമ്മയ്ക്ക് പാട്ട് കേൾക്കാനാണോ അതോ പാട്ട് പാടാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
3: എനിക്ക് പാട്ട് കേൾക്കാനാ ഇഷ്ടം. പക്ഷെ പണ്ടത്തെ ആളായതുകൊണ്ട് ചെറുതായിട്ടൊക്കെ പാടുകയും ചെയ്യും. റേഡിയോയിൽ ഇങ്ങനെ കേട്ട് കേട്ട് പഠിച്ച് പാടുകയും ചെയ്യും ചെറുതായിട്ടൊക്കെ കേട്ടോ. ചെയ്യണമൊന്നും ഉണ്ടാവില്ല,
2: സാരമില്ല, പഠിക്കണം,
0: പാടിക്കോളൂ
2: പെട്ടെന്ന് പാട്ട്.
3: ആ പാട്ടമ്മയ്ക്ക് പ്ലേ ചെയ്ത് തരുമോ?
2: പ്ലേ ചെയ്ത് തരാം.

0: ആ പാട്ട് അപ്പൊ പ്ലേ ചെയ്ത് തരണം. അമ്മക്ക് ഭയങ്കര ചുമയും
1: പനിയായിട്ടിരിക്കും.
2: നല്ലൊരു പാട്ടാണ്, നമുക്ക് പ്ലേ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ എന്തായാലും അമ്മ പെട്ടെന്ന് തന്നെ പാടി തന്നല്ലോ. അപ്പൊ ഇതേ അമ്മ നമ്മള് ഇവിടെ അങ്ങനെ പോകരുത്, ഇവിടെ ടാസ്ക് കൂടി ഉണ്ട്. ഇവിടെ നമ്മള് ഒരു പാട്ട് കേൾപ്പിക്കും, ആ ഒരു പാട്ട് ഏത് സിനിമയിലേതാണെന്ന് അമ്മ പറയണേ കേട്ടോ.
0: അത് അമ്മക്ക് ബുദ്ധിമുട്ടാ, കാരണം അമ്മ പുതിയ സിനിമകളൊന്നും.
1: എന്നാലും ഇത് ഇച്ചിരി സിമ്പിളാ, പാട്ട് നല്ല വ്യക്തമായിട്ട് കേട്ട്
2: നോക്കാം, ട്രൈ ചെയ്ത് നോക്കാല്ലോ.
0: പഴയ സിനിമകൾ അമ്മ കണ്ടിട്ടുള്ളത് കൂടുതലും.
1: എന്നാലും അമ്മേ ഞാൻ ഞാൻ അമ്മയ്ക്ക് ഒരു ഓഫർ തരാം. അമ്മയുടെ
2: ഓഫർ
1: അല്ല, ഒരു ഓഫർ പറഞ്ഞു. അതായത് ഈ പാട്ട് നല്ല വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാല് അതിനകത്ത് തന്നെ ഉണ്ട് ഉത്തരം.
2: സിനിമയുടെ പേരുണ്ട്.
1: ആ പിന്നെ
2: അപ്പൊ അങ്ങനെയുള്ള പാട്ടും തപ്പി പിടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പൊ അമ്മ വരികളൊക്കെ ശ്രദ്ധിച്ചു നോക്കാം.
1: കുഴപ്പമൊന്നുമില്ല, എന്തായാലും പറയാൻ ശ്രമിക്കും.
2: പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചൂടില്ല നിലാമ്പഴ ഇട്ട് തരും. സെറ്റല്ലേ? ഓക്കെ കേട്ടോ.

0: മനസ്സിലായോ അമ്മേ?
1: താമരാശം പിള്ള ബസിന്റെ
2: അമ്മയ്ക്ക് പാട്ടമ്മ കേട്ടിട്ടുണ്ട്. അത് ഈ മോഹൻലാൽ സിനിമയിലാണോ?
0: അല്ലല്ലേ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്തരാം. ഇനി ഇനി
1: ഈ സിനിമ ഈ പാട്ടിന്റെ ലിറിക്സിൽ തന്നെ വരികളിൽ തന്നെ ഉണ്ട് സിനിമയുടെ പേര്. ഓക്കെ, ഒന്നുകൂടെ പ്ലേ ചെയ്യാം കേട്ടോ.

0: മനസ്സിലായോ?
1: എങ്ങനെയുണ്ട് എന്റെ ട്രിക്ക്?
0: നല്ല മോനെട്ടോ.
2: ശ്രോതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ സിനിമകൾ പാട്ടിന്റെ എന്താണ് സിനിമാ പേരുള്ള പാട്ടുകൾ തന്നെ തേടി
0: കണ്ടുപിടിച്ചിട്ടുണ്ട്.
2: ഓക്കേമ്മ, വിളിച്ച വളരെയധികം സന്തോഷം കേട്ടോ.
0: ശരി,
2: ഇതൊക്കെ എങ്ങനെയാ പോയി സാധിക്കുന്നേ? മറ്റേ എന്തോ ആ ഒരു പാട്ട് ശരിക്കും വന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ആ പഴയ പാട്ടിട്ട പാട്ട്. അതിനകത്ത് ചക്രവർത്തിയാ
1: അങ്ങനെ
2: സിനിമയുടെ പേര് അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പൊ പാട്ടൊന്നും വേണ്ട,
1: പഴയ പാട്ടുകൾ ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഐശ്വര്യയുടെ പാട്ട് ഇതുവരെ ഐശ്വര്യയുടെ പാട്ട് കേട്ടിട്ട് നമുക്ക് ഐശ്വര്യ ആ കൊച്ചിനെ ഉറക്കുന്ന പാട്ട്, കൊച്ച് ആ അന്ന് കേട്ടോണ്ടിരുന്ന ആ
2: കൊച്ചുപാട്ടാണ്. താരാട്ട് പാട്ട് പാടി ഉറക്കാം. അയ്യോ, ആരും എന്നെ കളിയാക്കരുത് ഗൈസ്.
1: ഇല്ല ശരി, ധൈര്യത്തെ പഠിക്കും.
2: ലിറിക്സ്
1: വരി വേണോ?
2: വരി എന്നെടുത്തോട്ടേക്കെ.
1: ഓക്കെ ഓക്കെ, ഐശ്വര്യ വരി എടുക്കുന്നതിന് താമസിച്ചിട്ടുള്ള നമുക്ക് സംസാരിക്കാം. അതായത് പാട്ടെന്ന് പറയുമ്പോ അപ്പൊ ഐശ്വര്യ വരി എടുക്കാൻ പോവാണ്. ഐശ്വര്യ ഒരു എന്താ എതിരി പാട്ടാ പാടുന്ന? താരാട്ട് പാട്ടല്ലേ?
2: അങ്ങനെ ഇതിപ്പം മറ്റേ ഉണ്ണിക്കാളി എന്ന് പറഞ്ഞിട്ടൊരു
1: കാളി ഉണ്ണി പെണ്ണിനേറെ.
2: എന്റെ ദൈവം, ഇത് കേൾക്കുന്നവരൊക്കെ എനിക്ക് ഇപ്പൊ
1: നാട്ടിപ്പായിട്ടോ? ഞാൻ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ, ദൈവം ഏത് ഐശ്വര്യ ഒന്നും പറയരുത്, കാരണം ഐശ്വര്യ ആദ്യം
2: താല്പര്യം. നിങ്ങൾക്ക് പാട്ട് കേട്ടിട്ടെന്തെങ്കിലും കുഴപ്പ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ നമ്മൾ പാട്ട് പാടാൻ പോവുകയാണ്. സോറി, ഞാൻ പാട്ട് പാടാൻ പോവുകയാണ്.
1: പഠിക്കും,
2: ചിരി വരുന്നുണ്ടോ പോലെ.

0: ബാക്കി പാടണമെന്നുണ്ട്. എന്റെ ചിരി എന്നെ
1: അനുവദിക്കുന്നുണ്ട്.
0: ഹലോ ഗൈസ്, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: പണ്ടൊക്കെ
2: പാടുവായിരുന്നു.
0: എനിക്കറിയില്ല, ഇപ്പൊ കുറച്ച് ഞാൻ പാട്ടൊക്കെ പാടുവായിരുന്നു കേട്ടോ. ശരിക്കും ഇപ്പൊ ഇപ്പൊ വന്നു വന്ന് എന്താന്നറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ഉഷാർ തോന്നുന്നില്ല. നിതിനാണ്, ശരത്തല്ല. ഞാനെങ്കി മറ്റൊരു പാട്ട് പാടട്ടെ.
1: എനിക്കെന്തോ
0: എന്തോ ഒരു ചിരി വരുന്ന പോലെ.
2: സൂപ്പർ സൂപ്പർ സൂപ്പർ.
0: ഓക്കെ,
1: ഐശ്വര്യ വീണ്ടും പാട്ട് പാടാൻ ശ്രമിക്കുകയാണ്.
0: ശ്രമിക്കാം. കട്ടായി പോയോ? അത് കട്ടാക്കി പോയതാണോ? എന്താ, മറ്റൊരു പാട്ട് പാടുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണേ ഇത്.
1: പാടിക്കൊള്ളൂ.

0: എന്റെ ഗൈസ്, എനിക്കൊരു ശങ്കളം പോലെ കേട്ടോ. പണ്ട് ഈ പാട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഞാൻ പാടുമായിരുന്നു. ഇപ്പൊ എന്റെ തൊണ്ടയ്ക്കൊക്കെ വെള്ളി വെട്ടുന്നു. അപ്പൊ എനിക്ക് എന്തോ ഒരു ശങ്കടം പോലെ.
1: കൊള്ളാം കൊള്ളാം. പാടി
0: പണ്ട് ഞാൻ എന്നെ സ്വയം പൊക്കുകയല്ല കേട്ടോ. അത്യാവശ്യം ഞാൻ പാട്ടൊക്കെ
1: പാടുമായിരുന്നു.
0: അങ്ങനെയല്ല, അങ്ങനെയല്ല. അത്യാവശ്യം ആരും തെറ്റു പറയാത്ത രീതിയിൽ പാടും. അത്യാവശ്യം ഗാനമേളക്കൊക്കെ പാടാൻ പോകുന്നു. പക്ഷെ പാടാനും പോകാറില്ല കേട്ടോ. വലിയ ട്രോപ്പിന്റെ കൂടെ അല്ല, ഞങ്ങളുടെ അവിടെ ഒരു ചെറിയ ട്രോപ്പ് ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, ഞാൻ പാടാൻ പോവായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ എനിക്കിവിടെ പറ്റുന്നില്ല. എന്തോ
1: കൊള്ളാം.
0: ഇപ്പൊ എന്റെ തൊണ്ടയ്ക്ക് എന്തോ വെള്ളി കെട്ടുന്നു.
1: ശരിക്കും പാടാത്തുണ്ട്. നമുക്ക് ഉള്ള കഴിവ് നമ്മൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം.
0: ശരിയാട്ടോ. അമ്മ എന്റെ അടുത്ത് പറയായിരുന്നു പണ്ട്, ഞാൻ ഈ പാട്ട് പണ്ടാണെങ്കിൽ മൂളിപ്പാട്ടൊക്കെ പാടുമായിരുന്നു. എനിക്ക് മറ്റുള്ളവർ പാടാൻ പറയുമ്പോ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഒരു രീതിയിൽ ഇങ്ങനെ കോപ്രായം എന്നൊക്കെ പറയാം. അന്ന് എനിക്ക് പാടാൻ അന്ന് പറ്റുമെങ്കിലും ഞാൻ പറയും, എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാടും. അമ്മ എന്നെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ പാടി പാടി പാടി അപ്പ രണ്ടു മൂന്ന് പറഞ്ഞു, ആഹാ കൊള്ളാലോ കൊള്ളാലോ. ആദ്യമായിട്ട് ഞാൻ പാടുന്ന വെച്ച നമ്മുടെ എല്ലോളം തരും പൊന്നെന്തിന് ആ
1: പാട്ടിങ്ങനെ
0: ഒരു ഓണത്തിന്റെ സമയത്ത് ഇങ്ങനെ പബ്ലിക്കിൽ പാടാൻ പോകുന്നു അങ്ങനെ കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മളുടെ കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ പാടിയപ്പോ എല്ലാരും പറഞ്ഞു വന്ന് അനുശേഷം ഗാനമേളക്കൊക്കെ പാടാൻ പോയിരുന്നു. ഞാൻ തള്ളുമല്ല കേട്ടോ, വലിയൊരു ട്രൂപ്പ് ഒന്നും അല്ല, അല്ലാതെ ചെറിയൊരു ഗാനമേള ട്രൂപ്പില്. ചെറിയ അവരെന്താണ് നമ്മളുടെ ഈ വിവാഹത്തിന്റെ തലേ ദിവസം കാപ്പി എന്ന് പറയില്ലേ, അങ്ങനെ ഫംഗ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മളുടെ അവിടെ കാപ്പി എന്നാ പറയാ, എന്താണ് വിവാഹത്തിന് പിറ്റേന്നുള്ള ഒരു ഡേയ്സ് പാട്ടൊക്കെ പാടാൻ പോവാറുണ്ട്. പക്ഷെ എനിക്കിപ്പോ എന്തോ
1: യെസ്,
0: അപ്പൊ പാടമൊക്കെ ചെയ്യുമായിരുന്നു. എന്തോ എനിക്ക്, പക്ഷെ ഞാൻ കരോക്കെ ഇട്ടാണ് പാടുന്നത് കേട്ടോ. എന്തോ ഇപ്പൊ എനിക്കതൊന്നും
1: കരോക്കെ വേണോ,
0: കരോക്കെ വേണോ, കരോക്കെ ഇട്ടാ അങ്ങനല്ല. ഇപ്പൊ എന്തോ പറ്റുന്നില്ല. പക്ഷെ ഞാൻ സെറ്റായിട്ട് ഈ ഒരു റേഡിയോയിലൂടെ തന്നെ ഞാൻ റിവെഞ്ച് എടുക്കുകയാണ് ഗൈസ്. ഞാൻ വീണ്ടും പാട്ടിലേക്ക്
1: വരും.
0: അടുത്ത ദുർഗാഷ്ടമി നാളെ പാട്ട് പാടി. അങ്ങനെയല്ല കേട്ടോ, എനിക്കിപ്പോ ആ ഒരു പാട്ട് പാടിയപ്പോ എനിക്ക് തന്നെ ഒരു വിഷമം പോലെ ഉള്ളിൻ്റെ ഉള്ളിലെ. കാര്യം ഞാൻ അത്യാവശ്യം ആ ഒരു പാട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ടായിരുന്നു ആ ഒരു പാട്ട് പാടുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തോ ഒരു വിഷമം, കാര്യം എന്തോ ഒരു തൊണ്ട ഇടരുന്ന പോലെ സംഭവം. ആ സാരില്ല, ശരിയാക്കി എടുക്കാം. നമുക്കൊരു മറ്റൊരു കോൾ വരുന്നുണ്ട്.
1: ഹലോ
0: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഫാത്തിമ.
1: എവിടുന്നാണ്
2: വിളിക്കുന്നത്?
1: ചായ കുടിച്ചോ ഫാത്തിമ? നമുക്ക് കാണാൻ പറ്റില്ല.
2: ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ രണ്ട് പാട്ടുകാരുണ്ട്. രണ്ടുപേരും ഉറക്കമാണ്.
1: ആണല്ലേ?
2: അതായത് ചെറിയ ഗായകർ,
0: കുഞ്ഞിപ്പിള്ളേര്.
2: അപ്പൊ കുഞ്ഞിപ്പിള്ളേര് ഒരാൾക്ക് മ്യൂസിക് ക്ലാസ് ഞാൻ വിടാതെ കിടത്തി ഉറക്കിയേക്കോ. അത് പാവ ഉറങ്ങുന്ന കണ്ടിട്ട് എനിക്ക് വിടാൻ തോന്നിയില്ല.
0: അപ്പൊ സാറിയില്ല, കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ട് നമുക്ക് വാട്സപ്പിലേക്ക് അയച്ചോളൂ കേട്ടോ.
1: നമ്മളിവിടെ എന്തായാലും
0: പ്ലേ ചെയ്യാം നമുക്ക്.
1: എന്റെ കൈ കിട്ടുവാണെങ്കിൽ
0: അതെ. നമുക്ക് ഇടവേളകളിൽ കുഞ്ഞുങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പാട്ട് എന്തായാലും പ്ലേ ചെയ്യാം. ഇന്ന് ഇന്ന് തന്നെയാണ് കേട്ടോ.
2: അങ്ങനെയല്ല, അങ്ങനെയല്ല, ഞാൻ വിചാരിച്ചത് അവരെ കൊണ്ട് പാടിക്കാൻ ഒരാൾ പാടും. മറ്റേ മിന്ന മിന്നി എന്നുള്ള പാട്ട്.
0: അല്ല, ഉറങ്ങുവാന്നല്ലേ പറഞ്ഞേ?
2: ആ ഉറങ്ങുക, ഉറങ്ങുക.
0: ഓക്കെ, അപ്പൊ ഉറങ്ങാണ്ടാണ് പറഞ്ഞത്. ഓക്കെ, കുഞ്ഞുങ്ങൾ ഉറങ്ങുമായോണ്ടാണ് പറഞ്ഞത് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ പാട്ട് ഇടുന്ന സമയത്ത് ഇന്ന് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ.
2: ഓക്കെ,
0: അപ്പൊ കുട്ടികളുടെ അമ്മ ഫാത്തിമ ചേച്ചി പാടിക്കോളും.
2: അയ്യോ പാടും, പിന്നെ നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ പാടാം.
1: ഞങ്ങൾ നിർബന്ധിച്ചിരിക്കുന്നു.
0: ഇങ്ങനെ ഡയലോഗ് ചെയ്ത ഒരു സിനിമയിലുണ്ടല്ലോ പാടേ.
2: അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും പറയാറുണ്ട്, നിങ്ങൾ നിർബന്ധിക്കണം. ഞാൻ എന്തെങ്കിലും ഫങ്ഷൻ നടക്കുമ്പോഴേ നിങ്ങൾ നിർബന്ധിക്കണം, അപ്പൊ ഞാൻ പാടാം. അല്ലാതെ ചുമ്മാ ഞാൻ കേറിയിട്ട് പാടത്തില്ല.
0: നമ്മൾ നിർബന്ധിക്കാം, പാടിക്കണം.
2: ഇത് രാവിലെ ചുമ്മാ എന്റെ തലയിൽ കയറിയ പാട്ടാട്ടോ, ഇത് റേഡിയോ വെക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അങ്ങനെ ഞാൻ പുതിയ പാട്ടുകളൊന്നും പാടാറില്ല, എല്ലാം നമ്മൾ പഴയ പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ജി വേണുഗോപാലിന്റെ പാട്ടാണ്. ടെൻത്ത് സ്റ്റാൻഡേർഡ് മുതൽ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്.
0: അപ്പൊ പാടിക്കോളൂ.
2: ഇത് വേറെയാണ്. മിഴിയോറും നനയുകയോ മനമെങ്ങോ.

0: നിങ്ങൾക്ക്
1: ഇത് നല്ലൊരു
0: മതിയോ?
1: പാട്ടാണ്, അതെ നല്ല ഫീലുള്ളൊരു നല്ലൊരു പാട്ടാണ് ഇതല്ലേ. അപ്പൊ ദേ നമുക്കിവിടെ ഒരു ടാസ്ക് ഉണ്ട്, നമുക്കിവിടെ ഒരു പാട്ട് കേൾപ്പിക്കും, ആ ഒരു പാട്ട് ഏത് സിനിമയിലാണെന്ന് പറയണം കേട്ടോ.
0: അതെ, ആദ്യം പ്ലേ ചെയ്ത പഴയ പാട്ടൊന്നും ഇടല്ലേ?
1: ഇല്ല, അത് നമ്മള് അമ്മമാരായതുകൊണ്ടാണ് പഴയ പാട്ടുകൾ ഇട്ടത് കേട്ടോ. അപ്പൊ അവർക്ക് ആ ഒരു അമ്മമാരുടെ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുള്ള നമുക്കറിയാലോ, അപ്പൊ അവർക്ക് അതുകൊണ്ടാണ് ആ ഒരു പാട്ട് ഇട്ടത്. അപ്പൊ പാട്ടേട്ടെ
2: ഇടാം.

0: അയ്യോ ബാലരമന് പിന്നെ ബസ് റൂട്ടൊക്കെ
1: ആലോചിച്ചോണ്ടിരുന്നത്. ഈ ചേട്ടൻ എല്ലാം പാട്ട് ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയത്തില്ല. സിനിമയില് തന്നെ പാട്ടിന് തന്നെ സിനിമാ പേരുള്ളത് തന്നെ വേറൊരു പാട്ട് ഐശ്വര്യയുടെ റിക്വസ്റ്റ് പ്രകാരം ഇടേണ്ടതാണ്.
2: ഐശ്വര്യ കുറച്ചേരം ചേച്ചിയുടെ സംസാരം
1: അങ്ങനെയല്ല കേട്ടോ.
2: ആദ്യമേ എന്താണ് വാമനപുരം ബസ് റൂട്ടിനകത്ത് പാട്ടാന്ന് വിചാരിച്ചോ?
0: അല്ല, അതായത് ഏത് സിനിമയിൽ പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല.
1: ആ ബാലേട്ട വന്നപ്പോ കേക്കി ക്ലിക്ക്
2: അടിച്ചിട്ടെ.
1: അപ്പൊ എന്താണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ? കുഞ്ഞുങ്ങളിപ്പോ രണ്ടുപേരും പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ?
0: ഇല്ല, ഒരാള് പാട്ട് പഠിക്കാൻ പോകുന്നില്ല, ഒരാളെ നിർത്തി. സത്യം പറഞ്ഞ കുറച്ചുകൂടെ ആയിട്ട് പഠിപ്പിക്കാന്ന് വിചാരിച്ചു. 5 വയസ്സായി.
1: അയ്യോ, അപ്പൊ തീരെ കുഞ്ഞുങ്ങളാണ്.
0: അല്ല, ഒരാള് 3rd class അത് പാട്ട് പഠിക്കുന്നുണ്ട്.
1: കുഞ്ഞിന്റെ പേര് പറഞ്ഞോളൂ.
0: ദുവ ദാന.
1: ഓക്കെ, അപ്പൊ ഇന്ന് ദുവയുടെ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പം ഒരു പാട്ടും കൂടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്, കേൾക്കാം.
0: ശരി, താങ്ക് യു.
2: അല്ലല്ലോ, ഇനിയുണ്ടോ? ആ പിന്നെ.

0: ചിത്രം എന്നിട്ട് അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ചിത്രം റേഡിയോ അവിടെ കേക്കുന്നെ ഉമ്മ അവിടെ റേഡിയോ കേക്കുന്നു
1: ആണല്ലേ
0: നമ്മള് മറ്റേ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും
2: അപ്പൊ അമ്മ അവിടുന്ന് വിളിച്ചു പറഞ്ഞു
0: എനിക്കറിയാറ് ഞാൻ ആലോചിച്ചടാ ഇത് മറ്റേ സീനെല്ലാം നല്ല കൃത്യം
2: അതാണ് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോ അതിനകത്ത് ആരൊക്കെ അഭിനയിച്ചു പാട്ട് പാടിയത് ആരാന്ന് വരെ നമുക്ക് കത്തും സിനിമാ പേര് ചോദിച്ചോണ്ടാണ് ഇതിപ്പോ നേരെ മറിച്ച് ഗായകരാരാണെന്ന് ചോദിച്ചാരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്ന സിനിമയുടെ പേര്
1: ക്ലിക്ക് അപ്പൊ എന്തായാലും ചേച്ചി മക്കൾ ഉണരുമ്പോൾ മക്കള് പാടിയ പാട്ട് ഞാൻ അയച്ചുതരണം കേട്ടോ
0: പാടിയ പാട്ട് അയച്ചു തരണമെന്നാണോ ആ പാട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് അയച്ചു തരണമെന്നാണോ
1: അല്ലല്ല പാടിയ പാട്ട് അയച്ചു തന്നാ മതി അപ്പൊ നമുക്ക് റേഡിയോ കൂടെ നമുക്ക് നമ്മളെ സംസാരിക്കാൻ ചെയ്യുന്നതായിരിക്കും
0: അയ്യോ അങ്ങനെയുണ്ടാ അത് അവരിങ്ങനെ കാര്യമായിട്ടൊന്നും പാടി വെച്ചിട്ടൊന്നും ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞ അതായത് പാടും അപ്പൊ റേഡിയോ കൂടെ പാടിക്കാമെന്നുള്ളത്
1: വെച്ചിട്ടുള്ളായിരുന്നു
2: നമുക്ക് ചെയ്യാലോ ഓക്കെ മറ്റൊരു കോൾ കൂടി ഉണ്ട് ഓക്കെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം കേട്ടോ ചേച്ചി നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു നല്ലൊരു കോളർ തന്നെയായിരുന്നു കേട്ടോ ഓക്കെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് ആ ഒരു കോൾ കട്ടായി പോയി അപ്പൊ
1: ഹലോ
2: ഗുഡ് മോർണിംഗ് ഒരു ചുമയോട് കൂടി ഇതാരാണ്
3: ഹലോ
1: ഹലോ ഹലോ നമസ്കാരം
3: നമസ്കാരം
1: ആരാണ് സംസാരിക്കുന്നത്
3: ടവറേ കുറിച്ച് എന്റെ പേര് ബർഗീസ് എന്നാണ് രണ്ടുപേർക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു
1: അതെ ഞങ്ങൾക്ക് സുഖമാണ് ചേട്ടന് സുഖമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സുഖം തന്നെയല്ലേ
3: ഒരു കുഴപ്പമില്ല
1: സുഖം തന്നെയല്ലേ
3: സുഖമാ കുഴപ്പമില്ല ഞായറാഴ്ചയല്ലേ
1: ഞായറാഴ്ച ഞായറാഴ്ചയുടെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണോ
3: അങ്ങനെ ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല
2: അപ്പൊ ചേട്ടാ ഇന്ന് സംഗീതത്തിന്റെ ദിവസമാണ്
1: സംഗീത സാന്ദ്രമായ ഒരു ദിവസമാണ്
2: ആ ഒരു സാന്ദ്രമായ ദിവസത്തിൽ നമ്മൾ ഇവിടെ കുറച്ച് പാട്ടുകളൊക്കെ ചേട്ടന് പ്ലേ ചെയ്ത് തരും ഏത് സിനിമയിലാണ് ആ പാട്ടെന്ന് ചേട്ടൻ പറയണം
1: അതിനു മുമ്പ് ചേട്ടൻ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടി തരാം
3: പാടണം
2: പാടണം ചേട്ടനെ വോയിസ് കേട്ട് അറേഞ്ച് ചെയ്യാൻ പാടുന്നു അല്ലേ എന്തിനും റെഡിയാണ് അപ്പൊ പാടിക്കോളൂ
1: ഗായകനാണ് ഗായകനാണോ വലിയ
3: ഞാനേ ഒരു പാട്ട് പാടാൻ രണ്ടുപേരും ദുഃഖം വരരുത് ഉറങ്ങുകയും
2: ചെയ്യരുത്
1: ഞാൻ ഉറങ്ങുന്ന പരിപാടി നിർത്തി ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല
3: ജനങ്ങൾക്ക് എല്ലാം കേട്ട് മനസ്സിലാക്കി ഒരു ജീവിതത്തിന്റെ ഒരു കഥയാണ് ഞാൻ ഒരു രണ്ടുപേരെ
2: പാടത്തുള്ളൂ
3: പാമ്പുകൾക്ക് മാലമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല

0: പോന്നു ഇളക്കുമരമേ ഇളക്കുമരമേ വെളിച്ചമുണ്ടോ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ. മതിയാ?
1: സൂപ്പർ സൂപ്പർ,
2: സത്യം നന്നായിട്ട്
0: നാടകഗാനം.
2: ഞാൻ വിചാരിച്ചു ചേട്ടൻ പാടാൻ പോകുന്നത് മണിച്ചേട്ടന്റെ പാട്ട് വല്ല അല്ലെങ്കിൽ നാടൻ പാട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതെങ്കിലും ഒരു നാടൻ പാട്ടോടെ നമുക്ക് വേണ്ടി പാട്ട് തരും. ചേട്ടന്റെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു, നാടൻ പാട്ട് പാടുന്ന പോലെ. കാര്യം എനിക്ക് ചേട്ടനാണോ ഗാനമഞ്ജരി വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് നാടൻ പാട്ടുകളൊക്കെ ചോദിക്കുന്നത്?
0: നാടൻ പാട്ട്
2: ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് ചേട്ടന്റെ വോയിസ് കേട്ടിട്ട് നാടൻ പാട്ടൊക്കെ പാടുന്നു.
0: നാടൻ പാട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉച്ചക്ക് ആരാ ഇരുന്നുള്ള കാര്യം അറിയാമേ, ഞാൻ അമ്പലമില്ലാതെ അത്രയും വാഴ ഓങ്കാരം പൊത്തി ഓത്രയും പാട്ട് വേണമെന്ന് പറഞ്ഞാൽ തീരും ചെയ്തു.
2: നമുക്കത് ഡിവോഷണൽ സോങ് ആയണ്ടേ അവര് ഗാനമഞ്ജരിയിലെ പ്ലേ ചെയ്യത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് അവര് പാട്ടിടാം. ആണോ?
0: ഓ ശരി ശരി.
2: ഓക്കെ, ചേട്ടനുള്ള പാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് അത് ഇടണ്ടേ? ഇടാ.
0: ഓ ഓ ശരി.
1: അല്ല, ഈ പാട്ട് എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്, കാരണം എന്റെ അച്ഛൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടായിരുന്നു ഇത്. ചേട്ടൻ ഈ പാടിയ
2: പാമ്പുകൾക്ക്. പക്ഷെ ആ ഒരു പാട്ടിന് ഒരുപാട്
1: നാടകഗാനമായിരുന്നല്ലേ ചേട്ടാ? ഹലോ
0: ഹലോ.
1: ആ ഇത് നാടകഗാനമായിരുന്നല്ലേ?
2: നല്ലൊരു പാട്ടാണ്, ഒരുപാട് അർത്ഥമൊക്കെ ഉള്ള ഒരു പാട്ടാണ് ശരിക്കും പറഞ്ഞ അല്ലേ. ഈ പാട്ട് പാടിയിട്ടാണോ ചേട്ടൻ പറഞ്ഞത് നമ്മുടെ അടുത്ത് ഉറങ്ങരുതെന്ന്? നന്നായിട്ട് പാടിയല്ലോ ചേട്ടൻ. ഇത് പാടിയിട്ട് ഈ പാട്ട് കേൾക്കുമ്പോ എങ്ങനെയാണ് ഉറങ്ങുന്നത്?
0: ഒരു ദുഃഖഗാനവും ഒരു ജീവിതത്തിന്റെ കുടുംബം ഒരു മുമ്പോട്ട് പോകുന്ന കഥയാണ് ആക്ഷിമേത്രം ഈ പാട്ടിനകത്ത് ഉണ്ട്.
2: പിന്നെ രാവിലെ എന്തൊക്കെയാണ് പരിപാടികള് ഇന്നത്തെ ദിവസത്തെ? വ്യക്തമായിട്ട്
0: രാവിലെ ചായയൊക്കെ ഇട്ട് കുടിച്ച് പുട്ട് പുഴുങ്ങി ഓണം പൂട്ടാട്ടോ. ഓണം പൂട്ട അരിപ്പുട്ട് നമുക്ക് ഇഷ്ടമല്ല, കാരണം ശരിയാവില്ല എനിക്ക്. ഒരു തേങ്ങ പൊതിച്ചാലും വൃത്തിയായിട്ട് പിന്നെ പുട്ടും പുഴുങ്ങി ഉച്ച ഒരു ഇരുന്നൂറ്റി അമ്പത് പോരും, കാരണം ചെറുപയർ പുഴുങ്ങി ചായ കഴിച്ചുകൊണ്ട് ഞരിക്കുക.
2: ആണ് സെറ്റായി അല്ലേ?
0: ചായ ഞായറാഴ്ചയില്ല. ഇനി കമ്പോളത്തിൽ പോണച്ചിരി മീൻ മേടിക്കണം. പെണ്ണുമ്പോൾ അരി വെക്കുന്നു. ഇനി ഞാൻ കമ്പോളത്തിൽ പോണം മീൻ മേടിക്കാനേ. എന്തായാലും ഇനി ഞായറാഴ്ച അടിച്ചങ്ങ് പൊളിക്കാൻ
2: തീരുമാനിച്ചാണ്.
0: അത്രേ
2: ഉള്ളൂ, നമുക്ക് ഇനി ബാക്കി എല്ലാ ദിവസവും നമ്മള് പണിക്കൊക്കെ പോയിട്ട് വന്നിട്ടല്ലേ. പിന്നെ ഓക്കെ ചേട്ടാ, അപ്പൊ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലേ? എല്ലാരും തിരക്കിന്നൊക്കെ പറയണേ.
0: എല്ലാവരും തിരക്കുന്നു ഞാൻ പറയാം. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ റേഡിയോ നിലയത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഞാനാണ്.
2: ആണ്? അത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും?
0: ഞായറാഴ്ച കൊണ്ട് മാത്രമല്ല,
2: പിന്നെ
0: എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയാൻ വേണ്ടി ഒരു ഈയൊരു ഓഫീസ് റെഡിയാക്കിയത് ഏറ്റവും വലിയ നന്മ.
2: അപ്പോ ചേട്ടനുള്ള പാട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കട്ടെ, ഇട്ടേരാ കേട്ടോ ആ ഒരു സിനിമയുടെ പേര്.
0: ഓക്കെ
2: ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്.

0: അജയന്റെ പാട്ടാണ് ഇതേ സിനിമയിലെന്ന് പറയോ?
1: എന്നെ വഴക്ക് പറയല്ല കേട്ടോ,
0: ഇല്ല
1: ഞാൻ ആ പടം കണ്ടിട്ടില്ലെങ്കിലും ജയനും സീമയായിട്ട് അഭിനയിച്ചാൽ തോന്നി. ചെമ്മീനാണോ?
2: ചെമ്മീനല്ല,
1: അല്ലല്ല, ചെമ്മീനകത്ത് ജയനാവല്ലോ.
2: അത് അവിടെ ആരാണ് പറഞ്ഞത്? അത് ശരിയാണ്, ചെമ്മീനകത്ത് മധു ആണ്. ഇല്ല, ചെമ്മീനകത്ത് അഭിനയിച്ചിട്ടില്ല, മധുവും ശീലയാണ്. ഇല്ല, മധുവും ശീലയാണ്.
1: അപ്പം അത് ശരി. ഒരു ഒരു ക്രൂ അങ്ങോട്ട് ചോദിക്കട്ടെ, എനിക്ക് പേരറിയത്തില്ല. നമ്മുടെ ജയൻ ഹെലികോപ്റ്ററിൽ തൂങ്ങി ഒരു ഷൂട്ടിംഗ് നടത്തിയല്ലോ, ആ പടത്തിലെ പാട്ടുള്ളത്?
0: അല്ല,
2: അറിയത്തില്ല കേട്ടോ എനിക്ക്.

0: വ്യക്തമായിട്ട് അറിയില്ല അതിനെ കുറിച്ച്.
1: ഏ
0: വ്യക്തമായി അറിയില്ല എനിക്കതിനെ കുറിച്ച് കേട്ടോ, അതുകൊണ്ട് ഞാൻ ആധികാരികമായി പറയുന്നില്ല. ആ ക്ലൂ
1: എന്താ അറിയാ, അത് പഴയ പടമല്ലേ, പഴയ പടങ്ങളല്ലേ ഓർമ്മയില്ല എനിക്ക്.
0: ഓക്കെ, അപ്പോ അതിന്റെ പേര് അല്ലെങ്കിൽ എന്താണ്, നമ്മളെങ്കിൽ ആൻസർ പറയാനോ? പറഞ്ഞോളൂ നിതിനെ, ഇത് ഏത് സിനിമയിലെ പാട്ടാണ്?
2: ചേട്ടാ ഒന്ന് കേട്ടു നോക്ക്, ഓർത്തു നോക്കിയേ.
1: അതെ, ജയൻ അഭിനയിച്ച പടത്തിനകത്ത്
0: മീൻ എന്നാണോ?
1: അല്ലല്ല,
0: അങ്ങനെയുണ്ടോ മീൻ? അങ്ങനെയല്ല ആ സിനിമ.
1: ഞാൻ പിന്നെ ഈ ഓടയിൽ നിന്നാണോ? ഓടയില്ല,
2: ഓടയിൽ നിന്നൊക്കെ സത്യം മഷിന്റെ പടമല്ലേ?
1: ആ ഓടയിൽ നിന്ന് സത്യം അഭിനയിച്ച പടാ, ശരിയാ. അത് എനിക്ക് വലിയ ഓർമ്മയില്ല കേട്ടോ.
0: മീൻ എന്നാണ് തോന്നുന്നു ഈ സിനിമയുടെ പേര്, എനിക്ക് വ്യക്തമായിട്ട് അങ്ങനെയാണ് തോന്നുന്നു.
2: ഇത് ഈ പാട്ട് പാടിയത് കെ ജെ യേശുദാസും, കെ ജെ യേശുദാസാണ് ഈ പാട്ട് പാടിയത്.
1: ഓർമ്മയില്ല.
2: മീൻ എന്നാണ് ഈ സിനിമയുടെ പേര്.
0: മീനാണ്, അപ്പൊ കറക്റ്റ് ആയിരുന്നു, മീനാണ് അല്ലേ? ഈ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് നല്ലാതെ, ഈ സിനിമയുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ.
1: ഉല്ലാസപൂത നല്ല പാട്ടാണ്.
0: നമ്മളിവിടെ, ഞാനൊക്കെ ഇവിടെ നമ്മുടെ എന്താണ് ഓർമ്മയുടെ ഒരു മഷിത്തണ്ടി വന്നിട്ട് ഒരുപാട് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി, പക്ഷെ സിനിമാ പേരുകളും അറിയില്ല പറഞ്ഞല്ലേ. ഈ പാട്ടുകളുടെ കേട്ടിട്ട്
1: സിനിമ അങ്ങനെ കാണാൻ പോകത്തില്ല ഞാൻ.
0: നമുക്ക് കാണാൻ പാടാ, സാരമില്ല ചേട്ടൻ നന്നായിട്ട് സംസാരിച്ചു, അടിപൊളി പാട്ടൊക്കെ പാടി തന്നു. അപ്പൊ ചേട്ടൻ ഈ ഉല്ലാസപൂത്തിരി പാട്ട് നമുക്കൊന്ന് പാടിത്തരുവോ? പറ്റുമോ?
1: എന്തുവാ
0: ഇപ്പൊ നമ്മൾ കേൾപ്പിച്ച പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരാൻ പറ്റുമോ?
1: ഞാനിപ്പോ പാടിയതോ?
2: അല്ല, ഉല്ലാസപൂത്തിരികൾ.
1: ഉല്ലാസപൂത്ത് എനിക്ക് അറിയത്തില്ല കേട്ടോ,
0: വരികൾ അറിയത്തില്ല. ഓക്കെ, അതും സാരമില്ല.
1: അതെ, ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ
0: അല്ലേ? അങ്ങനെ
2: കണ്ടല്ലേ,
0: സാരില്ല, സെറ്റായിട്ട് എന്തിനും തയ്യാറായിട്ട് പാടിയപ്പോ വിളിച്ചു. നല്ലൊരു ദിവസമായിട്ട് എന്ന് ആശംസിക്കുന്നു കേട്ടോ.
2: ഓക്കെ
0: ചേട്ടാ, ഞാനോ പാടട്ടെയും ചോദിച്ചിട്ടാണ് ഉടനെ ഉല്ലാസം പുത്രി എന്ന് പറയുകയും പാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടനല്ലേ. കൊള്ളാം,
2: പക്ഷേ പഴയ പാട്ടങ്ങോട്ട് സെറ്റ് ആവണില്ല,
0: അതാണ് ഞാൻ പറഞ്ഞത്. ഞാനും പലപ്പോഴായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഈ ഓർമ്മയിലെ ഒരു മഷിത്തണ്ടിലെ പ്രോഗ്രാമിൽ വേണ്ടിട്ട് നമ്മൾ ഒരുപാട് പാട്ട് സെറ്റ് ചെയ്തിട്ടിട്ട് ഒരുപാട് പാട്ടുകൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തോ ഒരു കാത്തിരിപ്പോ കൺമണി എന്ന് പറയുന്ന പാട്ടുണ്ട്, പക്ഷെ ആ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാന്നറിയോ? ഞാൻ കേട്ടിട്ടുള്ളത് നമ്മളെ സൗണ്ട് തോമസ് സിനിമയില് കാത്തിരിപ്പോ കൺമണി അങ്ങനെ പറഞ്ഞിട്ട് കേട്ട പാട്ടാണ്. ഒരു ദിവസം ഇവിടെ നമ്മളെ ഓർമ്മയിലെ ഒരു മഷിത്തണ്ടിൽ പ്ലേ ചെയ്ത് ഞാൻ കേട്ടു. സിനിമ എനിക്കറിയില്ല. പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വന്ന സമയത്ത്, ഞാൻ ബസ്സിൽ വന്ന സമയത്ത് പാട്ട് കേട്ടോണ്ടെന്ന് ഈ പാട്ട്, അപ്പൊ എനിക്ക് മാറ്റാൻ തോന്നിയില്ല. അങ്ങനെ ഒരുപാട് പാട്ടുകൾ എനിക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പക്ഷെ സംഭവം ഇതാണ്, സിനിമാ പേര് നമുക്കൊരു കൺഫ്യൂഷൻ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് വീണ്ടും കുറച്ച് പാട്ടുകളിലേക്ക് മേലെയോ മീനോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് റെഫർ ചെയ്തിട്ട് വീണ്ടും വരാം ഗൈസ്. അപ്പോ നമുക്ക് ആ പാട്ടുകളൊക്കെ കേൾക്കാനുള്ള നേരമായിരിക്കാണ്. രണ്ട് പാട്ട് കേട്ടിട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ വിശേഷങ്ങളും പാട്ടുകളൊക്കെ പാടിത്തരാനുള്ളവരുണ്ടെങ്കിൽ വിളിക്കൂട്ടോ,
2: വിളിക്കൂ, ഞങ്ങൾക്ക് പാട്ട് പാടിത്തരൂ.
0: യെസ്, നമുക്ക് പാട്ട് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.
3: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
7: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: ായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: യെസ്, ഗൈസ്, അങ്ങനെ വീണ്ടും മടങ്ങിയെത്തിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്.
6: ഇന്ന് കൂടെ ഉള്ളത് ആർജെ ഐശ്വര്യ, ആർജെ നിധിനുമാണ്.
5: അപ്പോ പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് നമ്മളോടൊപ്പം നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ സഫീർ ഖാനും കൂടി ഉണ്ടല്ലേ?
6: അതെ, സഫീർ ഖാനെ വാ.
5: യെസ് ഗൈസ്, അപ്പൊ നമ്മളുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കാൻ നേരമായിരിക്കാണ്. 10:03
6: കേട്ടോ,
5: 10 നമുക്ക് ടാറ്റാ ബൈ ബൈ സി പറയാനുള്ള നേരമായി.
6: പക്ഷേ
5: പോയി. അപ്പൊ എന്താണ്, അപ്പൊ ഇന്ന് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഒരു രസമുണ്ടായിരുന്നു പ്രോഗ്രാമിൽ. ഒരുപാട് പാട്ടൊക്കെ കേട്ടു. പിന്നെ ഈ ഒരു ടാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ.
6: ഞാനിവിടെ മെഴുകുമായിരുന്നു.
5: പക്ഷെ ആ ഒരു സംഭവം കൊള്ളായിരുന്നു. അത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഫണ്ണി ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു അല്ലേ? അപ്പോ ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് കോൾസ് ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും എല്ലാവരും നമ്മൾ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്താണ് വിളിക്കുന്നത്. അപ്പോ ഇന്ന് നമുക്ക് അങ്ങനെ വിളിച്ചിട്ട് കിട്ടാത്തവര് ആരും വിഷമിക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത ശനി ഞായറും
6: കേട്ടുമുട്ടാതല്ലേ?
5: വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
6: ആസ്വദിക്കൂ,
5: ആഘോഷിക്കൂ.

0: ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശം ഗ്രാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം പാട്ടിന്റെ കൂട്ടുകാരി സ്വാതിയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആഘോഷത്തിന്റെ ഒരു ദിവസമാണ്. ലോക സംഗീത ദിനമാണ്, ലോക യോഗാ ദിനമാണ്. ഇപ്പൊ സംഗീതവും യോഗയും ജീവിതമൊക്കെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് നമുക്കൊരു ചെറിയ ചുവടുവെപ്പ് നടത്തിയാലോ. എല്ലാവർക്കും ഈ ഒരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് സൺഡേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒടുവിൽ എത്തിക്കഴിഞ്ഞു. ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് സോൾ മന്ത്ര യോഗ ഹബിൽ നിന്നും അവിടുത്തെ യോഗ മാസ്റ്റർ ഷൈജു ഷംസുദ്ദീൻ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ സ്വന്തം മാഷാണ്, എന്റെ സുഹൃത്താണ് ഇന്ന് കൂടെയുള്ളത്. ഹൃദ്യമായി എന്റെ റേഡിയോ 91.2 സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
1: നമസ്കാരം സ്വാതി. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു ദിവസം എന്നെ ക്ഷണിച്ചതിന്. ഹൃദയപൂർവ്വം ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ.
0: താങ്ക് യു സാർ, ഒരുപാട് സന്തോഷം. ഒരിക്കൽ സാറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നൊരു അപരിചിതനായിരുന്നു. ഇന്നൊരു സുഹൃത്തായിട്ട് വന്നിരുന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു സന്തോഷവും കൂടി തോന്നുന്നുണ്ട്. അപ്പോ സോൾ മന്ത്ര, നമ്മുടെ ആത്മാവിന്റെ ഒരു മന്ത്രം അല്ലെങ്കിൽ സംഗീതം എന്നൊക്കെ നമുക്ക് എങ്ങനെ ചേർത്ത് അങ്ങനെ പറഞ്ഞാലോ?
1: തീർച്ചയായും.
0: ഓക്കെ, ഈ ഒരു യോഗ മാഷ് ഞാൻ അന്നും ചോദിച്ചൊരു കാര്യമാണ്, ഈ യോഗ മനുഷ്യനെ ചേഞ്ച് ചെയ്യും ചേഞ്ച് ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. മാസ്റ്ററിന് എങ്ങനെയാണ് ഈ ഒരു യോഗ ലൈഫിൽ ചേഞ്ച് ചെയ്തത്? ആ അനുഭവങ്ങൾ കൊണ്ട് പറയുമ്പോഴായിരിക്കുമല്ലോ അതിനൊരു സൗന്ദര്യം കൂടുന്നത്. ആദ്യം തന്നെ അത് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് തുടങ്ങിയാലോ?
1: തീർച്ചയായിട്ടും. കാരണം എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട്. ആ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ്ങിൽ വളർന്ന ഒരു കുട്ടിയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ബോർഡർ ലൈൻ ഇട്ടിട്ട് അങ്ങനെ വളർന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് എന്റെ സ്കൂൾ ലൈഫൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു, ഭയങ്കര പഠിപ്പിസ്റ്റ് അങ്ങനെ പോയ ഒരു ടൈം. അതെ അതെ, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ കോളേജിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ തിരിച്ചായി, ഫുൾ ടൈം പൊളിറ്റിക്സ്, അങ്ങനെ ഭയങ്കര ഒരു ബ്ലാസ്റ്റിംഗ് കുറെ ഇയേഴ്സ് അങ്ങനെ പോയി. അങ്ങനെ പെട്ടെന്ന് എന്റെ ലൈഫിൽ ആ ഒരു സ്റ്റേജിലൂടെ ഇങ്ങനെ ഞാൻ കടന്നു പോകുന്നു. എന്റെ നാട്ടിലെ സോഷ്യലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിലും എല്ലാം ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറി. പക്ഷെ അവിടുന്ന് പെട്ടെന്ന് എന്റെ ഫാദർ മരണപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിത്തത്തോടൊപ്പം ജോലിയിലേക്ക് വരേണ്ടി വരുന്നു. പിന്നെ ജീവിതത്തിന്റെ ഒരു ഘട്ടം മുഴുവൻ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു. അതെ അതെ, വലിയൊരു ഉത്തരവാദിത്തം, ഒറ്റയ്ക്ക് തന്നെ എല്ലാം നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ, അങ്ങനെ അങ്ങനെയേ പൊക്കൊണ്ടേയിരുന്നു. പക്ഷെ അപ്പോഴൊക്കെയും എനിക്ക് തോന്നുന്നു എന്റെ സ്കൂൾ ടൈം തൊട്ട് എനിക്കിങ്ങനെ ഈ മാർഷൽ ആർട്സ്, ഇങ്ങനത്തെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിനോടൊക്കെ ഭയങ്കര താല്പര്യവും, ഞാൻ മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു, ഞാൻ ശരിക്കും ഞാൻ യോഗയിലേക്ക് വരാനുള്ള ഒരു റീസൺ തന്നെ എനിക്ക് മാർഷൽ ആർട്സിന്റെ ക്യാമ്പിൽ ഒരു ചെറിയ ഇഞ്ചുറി ഉണ്ട്. അങ്ങനെ ആ ഇഞ്ചുറി എന്റെ സെയിൽസിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്നെ എഫക്ട് ചെയ്തപ്പോൾ അത് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റിന് പോയിട്ടാണ് ഫസ്റ്റ് ഞാൻ ഒരാളുടെ അടുത്ത് യോഗ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യാനായിട്ട് ചെല്ലുന്നത്. ശരിക്കും അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ ചെയ്തു. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, ഞാൻ അല്ലാതെ വന്നോട്ടെ ക്ലാസ്സിന്. അങ്ങനെ പുള്ളിയുടെ കൂടെ ഒരു ഒന്നര വർഷക്കാലം പുള്ളിയുടെ ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്തു. പക്ഷെ അവിടുന്ന് ശരിക്കും യോഗ എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എല്ലാവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിസിക്കൽ എക്സസൈസ് ആണ്, അങ്ങനെയാണ് ഒരു കൺസെപ്റ്റ്. ഇപ്പൊ നമ്മുടെ സൂംബ അല്ലെങ്കിൽ കാർഡിയോ, ക്രോസ് ഫിറ്റ് അല്ലെങ്കിൽ ഫിറ്റ്നി സ്ട്രെങ്തനിങ് ഒക്കെ പോലെ ഇതൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണെന്നുള്ളതാണ്. ആക്ച്വലി യോഗ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യലാണ്, ഒരു മനോഹരമായ ഒരു ജീവിത ശൈലിയെ നമുക്ക് ചിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു യാത്രയാണ്. അപ്പൊ നമുക്കറിയാം, നമുക്കൊക്കെ ജനറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അത് നമ്മൾ വളർന്ന ചുറ്റുപാടുകള്, നമ്മളെ സ്വാധീനിക്കുന്ന വ്യക്തികള്, നമ്മളിലേക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ഇതിലൂടെയൊക്കെയാണ് നമ്മളെന്ന് പറയുന്ന ഒരു മനുഷ്യൻ പരിവർത്തനപ്പെടുന്നത്. ഇതിൽ നിന്നുമുള്ള ഒരു യാത്രയിൽ നമുക്ക് ഏറ്റവും നല്ല മനുഷ്യനായി മാറാനുള്ള ഒരു എന്താ പറയുന്ന ഒരു പ്രചോദനം. ആക്ച്വലി അതാണ് യോഗ. യോഗ എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ ഉണ്ട് അതിന്റെ അർത്ഥം. എന്താണ് കൂടിച്ചേരുക എന്നാണ് പറയുന്നത്. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഒക്കെ കൂടിച്ചേരലാണ് ശരിക്കും യോഗം എന്നാണ് യഥാർത്ഥത്തിൽ. യോഗം എന്നാണ് യഥാർത്ഥത്തിൽ ആ ഒരു വാക്ക്. പിന്നീട് അത് ഇങ്ങനെ മാറി മാറി യോഗ എന്ന ഒരു, അത് എനിക്ക് തോന്നുന്നു യൂറോപ്യൻസിന്റെ ഒക്കെ കൂടുതൽ ഇടപെടലിന്റെ ഭാഗമായിട്ട് അത് യോഗ എന്ന് മാറി വന്നതാണ്. യഥാർത്ഥത്തിൽ പതഞ്ജലിയുടെ യോഗസൂത്രത്തിലും അതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളിലും ഒക്കെ യോഗം എന്ന് തന്നെയാണ്
0: ഉച്ചരിക്കാറുള്ളത്. ഓക്കെ, യോഗയിലെത്താൻ ഒരു യോഗം വേണം. നമ്മൾ എപ്പോഴും ആലോചിക്കുക, നമ്മൾ പല കാര്യങ്ങളിലും ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞു ഒടുവിൽ നമ്മുടെ ഉള്ളിലെ നമ്മളെ കണ്ടെത്തുന്ന ചില മേഖലകളുണ്ട്. സാറിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ പല മേഖലകളിൽ നിന്നും ഇതാണ് ഞാൻ പോവാൻ, ഇതാണ് എന്റെ ലൈഫ് പോയിന്റ്, ഇതാണ് എന്റെ വഴി എന്ന് തോന്നിയ ആ ഒരു നിമിഷം ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജോലിയാണ്, അതിനപ്പുറം ജോലി ഇഷ്ടപ്പെടുന്ന നമ്മൾ അതിനെ ഒരു ഹൃദയത്തിൽ വെക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഇതെന്റെ എന്റെ ലൈഫിൽ ഞാൻ ഒരു യോഗ മാസ്റ്ററാണ്, ഇതാണ് എന്റെ ലൈഫ് എന്ന് തോന്നിയ ആ ഒരു നിമിഷത്തെ പറ്റിയിട്ട് പറയാമോ?
1: അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശരിക്കും ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് അത് തന്നെയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, ഞാന് എല്ലാ ജോലിയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ചെറുപ്പത്തില് പ്ലംബിങ്ങിന് പോയിട്ടുണ്ട്, വയറിംഗ് പോയിട്ടുണ്ട്, അല്ലാതെ ഡ്രൈവിംഗ് ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്, അല്ലാതെ പല പല ജോലിയുടെ ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ എന്റെ പഠനം കൊണ്ടുപോയി, അതിനിടയിൽ ഞാൻ എപ്പോഴോ സെയിൽസിലേക്ക് വന്ന് വിട്ടു. അപ്പൊ അതിൽ എനിക്ക് ഈ ഒരു ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടാലൻസോ അല്ലെങ്കിൽ ഒരു ആളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിൽ ഞാൻ ശരിക്കും ഒരു എന്റെ ഒരു ലോങ് ടൈം ജേണി പിന്നെ സെയിൽസിലായിരുന്നു. അങ്ങനെ എക്സിക്യൂട്ടീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ടി എസ് എം ആയി, എ എസ് എം ആയി, ഒരു കമ്പനിയുടെ ലാസ്റ്റ് ഒരു കമ്പനിയുടെ ഓൾ കേരള സെയിൽസ് എന്റെ ചാർജ് ആയി. ആ ഒരു യാത്രയിലൊക്കെ ഞാൻ ശരിക്കും എന്റെ ഈ ഒരു ഫിറ്റ്നസ് ജേണിയെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എന്നുള്ളതൊരു ഒരു ഒരു ബാക്കപ്പിൽ എപ്പോഴും ഞാൻ അതിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടേ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ സ്വാതി ചോദിച്ചൊരു ചോദ്യം വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നൊരു നിമിഷമുണ്ട്. അത് എല്ലാവരുടെയും ലൈഫിൽ വരും.
0: ഈ സ്ട്രൈക്ക് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1: ഭയങ്കര ഭ്രാന്തമായതായിരിക്കും. നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ചിലപ്പം നമുക്ക് എല്ലാം വരുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ പൈസ വരുന്നുണ്ടായിരിക്കും, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം, എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു ഓൺ സ്പേസിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നമുക്ക് മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. എവിടെയാണ് എന്റെ സന്തോഷത്തെ ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ഡേയിൽ ഞാൻ എടുത്ത ഒരു ഡിസിഷനാണ്. കാരണം എനിക്ക് എന്റെ മേഖല അന്ന് പോലെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ക്ലാസ് എടുക്കും ഒക്കെ ചെയ്യുമായിരുന്നു. ശരിക്കും ഞാൻ ഒരു ദിവസം എടുത്ത തീരുമാനമാണ് എന്റെ ഒരു ജേണി എനിക്ക് കൊണ്ടുപോകേണ്ടത് എന്റെ ലൈഫിന്റെ പാത്ത് ഇതാണ് എന്നുള്ള ഒരു തീരുമാനം, അല്ലെ എന്റെ ഒരു ഒരു ഉൾവിളി പോലെ എന്റെ ഉള്ളിലേക്ക് വന്നൊരു സാധനം. ഞാൻ ശരിക്കും പറഞ്ഞ സ്വാധീനം പറയാനാണെങ്കിൽ പിറ്റേ ദിവസം പോയി ജി എമ്മിന്റെ അടുത്ത് ക്യാബിനിൽ കയറി റെസിഗ്നേഷൻ വെച്ചു. ഫാമിലി ഉണ്ട്. ഏറ്റവും വലിയ ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ റെസിഗ്നേഷൻ വെച്ചു, ഞാൻ തിരിച്ചിറങ്ങി, ഞാൻ എന്റെ വൈഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്തു, ഞാൻ എനിക്ക് യോഗയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ എന്നോട് ഫസ്റ്റ് സ്വാഭാവികമായിട്ട് കൊണ്ടാണെന്ന് അറിയാമല്ലോ എന്താണ് നിങ്ങള് എന്തോ ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ എന്റെ ഫാമിലി, എന്റെ ഫ്രണ്ട്സ്, എന്നോട് ചുറ്റുപാട് നിൽക്കുന്ന ഒരാള് പോലും എന്നോട് പോസിറ്റീവ് ആയിട്ട് പറഞ്ഞില്ല.
0: എങ്കിലും ഞാനത് ചോദിക്കട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരാളുണ്ടാവും അങ്ങനെ ഒരു നിനക്ക് സെറ്റ് ആവാൻ പറ്റൂടാ എന്ന് വിശ്വസിച്ച ഒരു സുഹൃത്തിനെ പറയാൻ
1: ഒരാളെ എന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ. ശരിക്കും അതൊരു നല്ല ചോദ്യമാണ് സ്വാതി. ഞാൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഞാൻ യോഗയിലേക്ക് ഒരു തീരുമാനം എടുത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഇത് ലൈഫിലെ ഏറ്റവും റോങ് ഡിസിഷൻ ആയിട്ട് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ പോകുന്ന ഒരു കാര്യമാണ്. കാര്യം നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്യാൻ പോകണം യോഗ എന്ന് പറയുന്ന ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് എന്നോട് ചോദിച്ചു. പക്ഷെ അന്ന് എന്റെ ഞാൻ യോഗയുടെ ഓരോ കോഴ്സ് ചെയ്യുന്ന സമയത്തും അല്ലെ ലാസ്റ്റ് ഞാൻ എന്റെ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്ന സമയത്തും ഒക്കെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എന്റെ വഴികാട്ടിയും ഒക്കെ ആയിട്ട് നിന്ന് എന്റെ അധ്യാപികയോടെ ആയിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്, ഇന്ദുലേഖ എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പം ഞാൻ സ്വാതി പറഞ്ഞ പോലെ ഞാൻ ചേച്ചിനെ വിളിച്ചു, ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ചേച്ചി ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, അപ്പം അതിൽ എന്താണ് ചേച്ചിക്ക് എന്നോട് പറയാനുള്ളത്, എന്റെ ലൈഫിനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ചേച്ചി എന്നോട് പറഞ്ഞു നിനക്ക് നിന്റെ ആ കഴിവില് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അത് നിന്റെ പാഷൻ ആണെങ്കിൽ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോക്കോ, നിനക്കതിൽ നിന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്. സീരിയസ്ലി പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യന്റെയും സക്സസ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു സ്റ്റേജിനെ പറ്റി മാത്രമാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അവരുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിനെ പറ്റി നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്യാറേ ഇല്ല. ശരിക്കും അതാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു പാത്ത് എന്ന് പറയുന്നത്. ശരിക്കും ഞാനൊരു എനിക്ക് തോന്നുന്ന ഒരു ഒന്നര വർഷക്കാലം ഞാൻ വെറും 3 പേരെ വെച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഞാൻ അനുഭവിക്കുന്ന പ്രഷർ എന്താണ്, ഞാൻ അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഫാമിലി ഉണ്ട്, ഫിനാൻഷ്യലി ഫാമിലി ഒരമോട്ടൊക്കെ ഞാൻ പല സ്റ്റേജുകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോഴൊക്കെ എന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, ഇനിയെങ്കിലും മാറ്, ഇപ്പോഴെങ്കിലും സമയമുണ്ട്. അപ്പൊ എനിക്ക് പല കമ്പനിയുടെ ഓഫറുകൾ വരുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്തവര്, എന്റെ അനിയൻ ഉൾപ്പെടെ എല്ലാരും പറയുന്നുണ്ട്, ചേഞ്ച് ചെയ്യ്, നിനക്ക് പറ്റത്തില്ല. അന്നും എന്റെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു 100 യോഗ ക്ലാസ്സിൽ പോയിട്ട് വന്നാലും എന്റെ ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ആ ഒരു ആംബിയൻസും ആ ഒരു അനുഭവവും വ്യത്യസ്തമായി എനിക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്വാതി, ഞാൻ എവിടെയും ഞാൻ പരസ്യം ചെയ്തിട്ടില്ല, ഒരു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മുന്നിലേക്ക് വന്ന 3 പേര്, അവരൊരു 4 ഒരാളോട് പറഞ്ഞ്, 5 ഒരാളോട് പറഞ്ഞ്, 6 ഒരാളോട് പറഞ്ഞ്. ആദ്യം വരുന്നത് ഹസ്ബൻഡ് ആണെങ്കിൽ അവരവരുടെ വൈഫിനെ കൊണ്ടുവന്ന്, പിന്നെ മക്കളെ കൊണ്ടുവന്ന്, കൊച്ചച്ഛനെ കൊണ്ടുവന്ന്, കുഞ്ഞമ്മയെ കൊണ്ടുവന്ന്, ഇങ്ങനെ എന്നിലേക്ക് വന്ന് ചേർന്നവരാണ്.
0: തീർച്ചയായിട്ടും
1: ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്നോട് അന്ന് നിങ്ങൾ എടുത്ത തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞവരെല്ലാവരും എന്റെ ഷോൾഡറിൽ കൈവച്ചിട്ട് എന്നോട് പറയും, ലൈഫിലെ ഏറ്റവും നല്ല ഡിസിഷൻ. അത് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ് ആൻഡ് സക്സസ് എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ഒന്നും തിരിച്ചാഗ്രഹിക്കാതെ 100% ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 100% അത് നമ്മളെ സക്സസിൽ
0: എത്തിക്കും.
1: ഒരു സംശയമുണ്ട്
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതും പലപ്പോഴും പല വേയിലും ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം തന്നെ ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്റർനാഷണൽ യോഗ ഡേയിൽ നമുക്കൊരു ചേഞ്ച് വരുത്താം. ഈ സാറിന്റെ വാക്കുകൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് മനസ്സിലേക്ക് എടുക്കുക. മനസ്സിന്റെ മന്ത്രത്തെ തിരിച്ചറിയുക. എന്താണോ നമ്മുടെ ഉള്ളിൽ, നമ്മൾ എപ്പോഴും എന്തിനൊക്കെയോ വേണ്ടി അലയാറുണ്ട്, എന്തിനൊക്കെയോ വേണ്ടി തെരയാറുണ്ട്, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരെന്തൊക്കെ തന്നാലും നമ്മുടെ ഉള്ളിലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നമ്മളുണ്ട്. ആ നമ്മളെ എന്ന് നിങ്ങൾ തൊട്ടറിയുന്നു, അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ അറിയാനും തുറന്നു ചിരിക്കാനും കഴിയും. അല്ലെങ്കിൽ വല്ലാതെ വ്യാകുലപ്പെടും അല്ലെ. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുക എന്ന് പറയുന്നത് ഒരു ലോങ് ജേണിയാണ്. സ്വയം കണ്ടെത്താൻ നിങ്ങൾ പഠിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഞാനൊരു യോഗ മാഷ് ആകുമെന്ന് പറഞ്ഞിട്ട് വെറുതെ യോഗ യൂട്യൂബിൽ നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കി പഠിക്കുകയല്ല ചെയ്തത്. കൃത്യമായ സയന്റിഫിക് ആയിട്ട് ഇത് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഇത് ചെയ്താൽ സക്സസ് ആവും. ഒരു മനുഷ്യന്റെ ജൈത്രയാത്ര അല്ലെങ്കിൽ ജൈത്രയാത്ര എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവൻ പല പടുകുഴികളിലൂടെ കടന്ന് പല
1: പറഞ്ഞതൊരു കറക്റ്റ് പോയിന്റ് ആണ്. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും കൂടെ വേണം.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോ അത് നിങ്ങൾ ഇന്നൊരു ഈ ഒരു ദിവസം തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മളൊന്ന് തീരുമാനിക്കും, നമ്മുടെ വായിൽ നിന്ന് വേറൊന്ന് വീഴും, അല്ലെങ്കിൽ നമ്മളൊന്ന് പറയാൻ വിചാരിക്കും, നമ്മൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മാഷിന്റെ വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കുക. സ്വയം കുറച്ചു നേരം തനിച്ചു നടക്കുക, ആലോചിക്കുക എന്താണ് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെന്ന് തിരിച്ചറിയുക.
1: തീർച്ചയായിട്ടും ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ എനിക്ക് കുടിച്ചേർത്ത് പറയാനുള്ളത് എന്താണെന്ന് അറിയുമോ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട്. അപ്പൊ ഇപ്പം ഞാൻ സ്വാധീന മുന്നിലിരുന്ന് എന്റെ ഇപ്പൊ എനിക്ക് എന്റെ പരിചയത്തിലെ ഏറ്റവും നല്ലൊരു സുഹൃത്തു കൂടിയാണ് സ്വാതി. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ സ്വാതി ഇപ്പൊ കാണുന്ന ഒരു ഞാനുണ്ട്, പക്ഷേ എന്റെ ഒരു ജീവിതത്തില് എന്റെ പല ഘട്ടങ്ങളിലൂടെ എന്നെ കണ്ട ചില മനുഷ്യരുണ്ട്. അവരുടെ മുന്നിലിരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, നീ എങ്ങനെ പറഞ്ഞാലും നീ പഴയ ഷൈജുവിനെ ഞങ്ങൾക്ക് അറിയാമല്ലോ. ശരിക്കും പറഞ്ഞാല് എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ചോദ്യചിഹ്നം മുന്നിൽ വന്ന്
0: നിൽക്കും.
1: നമ്മള് ശരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എന്നോട് സ്വയം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ജീവിതത്തിൽ എനിക്ക് വേണമെങ്കിൽ ആ പഴയ ഞാനായിട്ട് തന്നെ എനിക്ക്
0: നിൽക്കാമായിരുന്നു.
1: ഞാൻ ഇപ്പൊ വന്ന് നിൽക്കുന്ന ഞാനിലേക്ക് വരുന്നത് അത് എന്റെ പരിവർത്തനത്തിന്റെ പാതയിൽ ഞാൻ എടുത്ത എഫേർട്ടാണ്,
0: അതെ,
1: ഞാൻ എടുത്ത ത്യാഗമാണ്, എന്റെ സഹനമാണ്, എന്റെ ക്ഷമയാണ്, ഞാൻ മാറണമെന്ന് എന്റെ ഉള്ളിൽ ആഗ്രഹമാണ്. ഒരു ദിവസം കൊണ്ടല്ല, ഇപ്പൊ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരിക്കാം, ചില പൊട്ടിത്തെറിച്ച് സംസാരിക്കാം. ഞാൻ ചിലപ്പോൾ ഒരു ബുക്ക് ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് വായിക്കുന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഒരു സ്പീച്ച് നമ്മുടെ ഉള്ളിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നാളെ തൊട്ട് ഞാൻ അവരോട് ഇനി ദേഷ്യപ്പെടും. പക്ഷേ അത് ഒരിക്കലും നമുക്ക്
0: പറ്റത്തില്ല.
1: ആ പരിവർത്തനം എന്ന് പറയുന്നത് ഒരു വലിയ യാത്രയാണ്. ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ, സ്വാതി നേരത്തെ പറഞ്ഞ പോലെ അവനവന്റെ ഉള്ളിലെ പോസിറ്റീവും നെഗറ്റീവും എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുകൂടി നമ്മളിലേക്ക് വരുമ്പോഴേ നമുക്ക് ആ ഒരു പരിവർത്തനം സാധ്യമാകത്തുള്ളൂ. പലരും നമ്മളോട് ചോദിക്കും, ഇന്നലെ നീ പറഞ്ഞില്ലേ നീ ഇനി മേലാ ദേഷ്യപ്പെടുന്നില്ല, നിന്നിട്ടും അത് നീ
0: അപ്പൊ നമുക്കറിയാം ആദ്യത്തെ ദേശീയ കണ്ടിരുന്നെങ്കിൽ,
1: അപ്പൊ നമ്മള് കൊറേ കാലം മുമ്പ് എന്തായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മളെ ഇപ്പൊ കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ചെറുതല്ല, അതൊരു വലിയ ഒരു ലോങ് ജേർണി തന്നെയാണ്. ശരിക്കും യോഗ അതിന് എന്നെ എന്താണ് ഹെൽപ്പ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 110% ഞാൻ പറയും എന്റെ യോഗ മാറ്റും എന്നിലേക്ക് വന്നു ചേർന്ന കുറെ നല്ല മനുഷ്യരുമാണ്.
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സർ, മാഷേ സാറേ ചേട്ടാന്നൊക്കെ മാറി വിളിക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് എപ്പോഴും നമ്മൾ തിരയുന്ന കുറച്ച് മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ അവർ തിരയാതെ തന്നെ അവർ നമ്മളിലേക്ക് വരും. നമ്മുടെ വൈബിലുള്ള, നമ്മളെ മനസ്സിലാക്കുന്ന, ചിലപ്പോഴൊക്കെ കളിയാക്കിയാലും അവർ നമ്മുടെ ഉള്ളിലെ അന്തസത്തയെ തിരിച്ചറിയുന്ന ചില മനുഷ്യർ, അത് തന്നെയാണ് ഒരു മനുഷ്യനെ മരമായി വളർത്തുന്നതിന് വളമായി മാറുന്നത്. അപ്പോ അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ചേർന്ന്
1: ഒരു സംശയം വേണ്ട, അത് 100% നമ്മളെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മളെ സ്വാധീനിക്കുന്ന പല മനുഷ്യരുണ്ട്. അത് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല, അത് ചിലപ്പം ഒരു ഒരു എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും, വളരെ ജീവിതത്തിന്റെ സാധാരണ നില, പക്ഷെ ഒരു കുഞ്ഞുകുട്ടിയായിരിക്കാം. പക്ഷെ വളരെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും. അത് ആ ആ സ്വാധീനങ്ങളൊക്കെയാണ് ശരിക്കും അവിടെ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുന്ന നന്മയെ നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മളിൽ ആ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും ഞാൻ പറയാം, ഞാൻ ഇപ്പം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ശത്രുവും മിത്രവും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ, അതിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ഈഗോ തന്നെയാണ്, നമ്മുടെ എല്ലാവരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവനാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഉള്ളിലുള്ള വൈകാരികത എന്താണെന്ന് 100% അറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമേ. അപ്പുറത്ത് നിൽക്കുമ്പോൾ സ്വാതിയോട് എനിക്ക് അമിതമായ സ്നേഹവും ഇഷ്ടവും വാത്സല്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്റെ ഉള്ളിലുള്ള അതേ നിലവാരത്തിൽ എനിക്ക് ഒരിക്കലും സ്വാധീനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അത് അവനവന്റെ കാഴ്ചപ്പാടിലൂടെ മാത്രമേ നമുക്ക് മറ്റൊരാളെ കാണാൻ പറ്റുള്ളൂ എപ്പോഴും.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അത് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവനെ ഒന്ന് താരതമ്യം ചെയ്ത് ഒന്ന് നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങൾ ഭയങ്കര മനോഹരമായിട്ട് പോയിക്കൊണ്ടേയിരിക്കും.
0: തീർച്ചയായിട്ടും സർ. അപ്പോ നിങ്ങൾ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ആരെയൊക്കെ തിരഞ്ഞാലും ആരുടെയൊക്കെ സപ്പോർട്ട് നിങ്ങൾ തിരഞ്ഞാലും എടുത്താലും നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ നിങ്ങളൊന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. ഫസ്റ്റ് ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനിവിടെ ഉണ്ടാ അടിപൊളിയായിട്ട് ജില്ലായിട്ട് അല്ലേ. അപ്പൊ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓച്ചറ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന്, സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും, ഇന്ന് ഷൈജു ബ്രോ എന്ന് പറയുന്നിടത്ത് ഷൈജു മാഷ എന്ന് വിളിക്കുന്ന പരിണാമം എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട് അല്ലേ.
1: എനിക്കത് അത്ഭുതകരമായിട്ടുണ്ട്. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ വരുന്ന ഇപ്പോ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ എന്റെ പൊളിറ്റിക്കൽ ജേണിയിലൊക്കെ എന്റെ കൂടെ ജലീലിക്ക അജയണ്ണനൊക്കെ കാലങ്ങളായിട്ട് എന്റെ കൂടെ ഒപ്പം ഉള്ള ആൾക്കാരാണ്. അതിലെ രസകരമായ ഒരു സംഭവം ഞാൻ പറയട്ടെ. ഇതിനിടയില് എന്റെ കുറെ ശിഷ്യഗണങ്ങള് എന്റെ വീട്ടിൽ തിരക്കി വന്നു. അപ്പം ഞാന് ഒരു യാത്രയിലായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കോള് വന്നപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞു, നിന്നെ കാണാൻ കുറെ ആൾക്കാർ വന്നു ഇവിടെ എന്ന് പറഞ്ഞു. ഞാനപ്പോ വിളിച്ചപ്പോഴത്തേക്കിന് നമ്മുടെ ക്ലാസ്സിലെ റാഫിക്ക അങ്ങനെ കുറെ ആൾക്കാരാണ്. ഇവര് വന്ന ഒരു കാര്യം പറഞ്ഞു അങ്ങനെ തിരിച്ചു പോയി. ആ സംഭവം പറയാൻ ഞാൻ വന്ന് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോഴും എന്റെ അമ്മയുടെ അമ്മ എന്നോട് പറയാണ്, എന്റെ പ്രായമൊക്കെ ഉള്ള അല്ലെ നല്ല പ്രായമുള്ള കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിക്കാം, മാഷുണ്ടോ മാഷുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ ജെല്ലിക്കായാലും അജയണ്ണൊക്കെ ആയാലും എന്നോട് മാഷേന്നാണ് അവരൊക്കെ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഈ സ്വാതി പറഞ്ഞ അതൊരു വലിയ ഒരു യാത്രയുടെ ഭാഗമായിട്ട്.
0: ഈ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മൾ എന്നും നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ട് ഒരു ഷേപ്പിംഗ് മെഷീൻ ഒക്കെ വെച്ച്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ കട്ട് ചെയ്ത് വൃത്തിയാക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സക്സസ് തന്നെയായിരിക്കും അല്ലെ. മാഷിപ്പോ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ 10 വർഷം മുൻപുള്ള ആ ഷൈജു ഷംസുദ്ദീനിൽ നിന്ന് മാറി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഇവിടെയും കുറ്റപ്പെടുത്താൻ വരുന്ന ആളുകളുണ്ടാവും. ഇത് നമ്മൾ അങ്ങനെ കൂടെ പറയണം, അവരോട് പറയാണ്, നമുക്ക് മാത്രം അറിയാം നമ്മുടെ ജേണി. നമ്മുടെ ജേണി നമുക്ക് മാത്രം അറിയാവുന്ന ചില സത്യങ്ങളുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഷൈജു എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തമായി തോന്നുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഓരോരുത്തനും അല്ലെങ്കിൽ ഒരാൾക്കും തർക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഹാപ്പിനെസ് ലെവലിൽ നിങ്ങൾ എത്തണം. ഞാൻ ഈ ഒരു പ്രോഗ്രാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദിവസം യോഗ എന്ന് പറയുമ്പോൾ രാവിലെ പോയി ബ്രീത്തിങ് എക്സസൈസ്, ശരീരാഭ്യാസങ്ങൾ, അതിനപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങളെ കാണാൻ പഠിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
1: നമ്മളെപ്പോഴും അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ, ഈ പ്രപഞ്ചത്തിൽ അല്ലെ ഭൂമിയിൽ, ഞാൻ എന്റെ പഠനങ്ങളിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നിങ്ങൾ സ്വയം എല്ലാവരും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ സ്വാതി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ കുറ്റം പറയുന്ന, നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ എന്തിനെപ്പറ്റി ആയിക്കോട്ടെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, നമ്മളുടെ നെഗറ്റീവ്സിനെ മാത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരെ നോക്കി നിങ്ങൾ മനോഹരമായിട്ട് ചിരിക്കാൻ ആദ്യം പഠിക്കണം. എന്നിട്ട് അവരോട് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കേണ്ടത്, ഈ ലോകത്ത് എല്ലാ മനുഷ്യനും ഒരുപോലെ അംഗീകരിച്ച് ആരെങ്കിലും ഈ ലോകത്ത് ജീവിച്ച ഉപയോഗിച്ച് മരിച്ചിട്ടുണ്ടോ?
0: നിങ്ങൾ
1: ആലോചിച്ച് നോക്കിയാൽ ശ്രീരാമചന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുണ്ടായിട്ടുണ്ട്, ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ആളായിട്ടുണ്ട്, മുഹമ്മദ് നബിയെ കല്ലെറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട്, മഹാത്മാഗാന്ധിയെ വെടിവെച്ചാ കൊന്നത്,
0: യേശുക്രിസ്തുവിനെ
1: കുരിശിലാണ് തറച്ചത്. അപ്പൊ ഈ ലോകത്ത് നിങ്ങളുടെ ചിന്താഗതികള്, നിങ്ങളുടെ തീരുമാനങ്ങള്, നിങ്ങളുടെ തിരിച്ചറിവുകള് ശരിയാണെന്ന് ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മനോഹരമായി നിങ്ങളെ നോക്കി കല്ലെറിയുന്നവരെ ചിരിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് പറ്റും. അവിടെ നിങ്ങൾക്ക് ഒരു ശതമാനം പോലും നിങ്ങളെ പിന്നോട്ടടിവിയാൻ അവർക്ക് പറ്റത്തില്ല.
0: ആ കല്ലുകളാണ് നിങ്ങളുടെ കൽപ്പനകളായിട്ട് മാറുന്നത് എന്ന് കൂടി ഓർക്കുക. ശരിക്കും ഈ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ആത്മീയ തലത്തിലോട്ടോ ശ്വാസങ്ങളുടെ താളങ്ങളെ പറ്റി പറയുന്നതിനോടൊക്കെ അതിനൊക്കെ എത്രയോ അപ്പുറമാണ് ജീവിതം കൊണ്ട് പറയുന്ന വാക്കുകൾ. അപ്പോ നമ്മുടെ കൂടെയുള്ളത് ഇന്റർനാഷണൽ യോഗ ഡേയില് നമ്മുടെ കൂടെ എന്നുള്ളത് സോൾ മന്ത്ര യോഗ ഹബിലെ മാഷ് ഷൈജു ഷംസുദ്ദീൻ സാറാണ്. അപ്പോ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേഡിയോ 91.2 എന്റെ റേഡിയോ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ൽ കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിംഗ് റാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് നമ്മുടെ കൂടെയുള്ളത് സോൾ മന്ത്ര യോഗ ഹബിൽ നിന്നും മാഷ് ഷാജി മാഷാണ് നമ്മുടെ കൂടെയുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമാണ്. അപ്പം ഈ ഒരു ദിവസം ഇപ്പൊ എന്റെ അടുത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ചോദിക്കും, എനിക്കറിയാം എന്റെ നാട്ടുകാരെയും കൂട്ടുകാരെ യോഗ ഡേ ആയിട്ട് ഈ മോട്ടിവേഷൻ ചെയ്യുവാണോ സ്വാതി, ഈ മോട്ടിവേഷൻ ചെയ്യുവാണോ സ്വാതി എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നമുക്ക് യോഗയെ പറ്റിയിട്ട് ചോദിക്കാം. ഞാൻ പറയുകയാണ് സാർ, ഇത് യോഗ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ട് പറ്റുന്ന ഒരു ഉപാധിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വഴികാട്ടിയാണെന്ന് പറഞ്ഞാൽ, ഇത്രയേറെ വർഷങ്ങളായിട്ട് യോഗ പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകനായ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
1: തീർച്ചയായിട്ടും അതിൽ ആദ്യം പറയേണ്ടത് വളരെ പ്രൗഡായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയ ഒരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല ആഘോഷങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. അതെല്ലാം പലതും പ്രാദേശികമാണ്, പലതും വളരെ വിശ്വാസപരമാണ്. പക്ഷെ ലോകത്തിന് മുഴുവൻ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡേ സംഭാവന ചെയ്തത് നമ്മൾ ഇന്ത്യയാണ്. അതെ, എന്ന് വെച്ചാൽ മനോഹരമായ ഒരു ലൈഫ് സ്റ്റൈലിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് നമ്മൾ ഭാരതീയരാണ്, ഇന്ത്യക്കാരാണെന്നുള്ള അഭിമാനകരമായ ഒരു നിമിഷം കൂടി നമുക്ക് ഇവിടെയുണ്ട്. ശരിക്കും സ്വാതി പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, ആത്യന്തികമായി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? സമാധാനവും സന്തോഷവുമാണ്. അതെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എനിക്ക് തോന്നുന്നത് അത് തന്നെയായിരിക്കും. നമ്മുടെ എത്ര പണവും സമ്പത്ത് എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും കഴിഞ്ഞു. ഒരു ദിവസമെങ്കിലും ഒന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമുക്ക് ആ ജീവിതത്തെ ആസ്വദിക്കാൻ ഒരിക്കലും കഴിയില്ല. യോഗ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനോഹരമായ ജീവിത ശൈലിയെ നമുക്ക് ചിട്ടപ്പെടുത്തി തരാൻ പറ്റുന്ന ഒരു യാത്രയാണ് ആക്ച്വലി യോഗ. അതിന്റെ ഒരു ഘട്ടം മാത്രമാണ് നമ്മൾ കാണുന്ന ഈ ആസനങ്ങളും ഒക്കെ. ശരിക്കും ഇത് നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നന്നായി ആഹാരം കഴിക്കണം, എങ്ങനെ നന്നായി ഉറങ്ങണം, എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ കൊണ്ട് നിറയ്ക്കണം, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ്സിനെ നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ അതിനെ അകറ്റി നിർത്തിക്കൊണ്ട് കൂടുതൽ എനർജറ്റിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഈ ഒരു പോസിറ്റീവ് എനർജിയെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുകയും പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ യാത്രയാണ് ആക്ച്വലി യോഗ എന്ന് പറയുന്നത്.
0: മനസ്സിന്റെ ശ്വാസം അല്ലെങ്കിൽ ശ്വാസത്തിന്റെ താളം ഇതൊക്കെ കണ്ടെത്താനും, അല്ലെങ്കിൽ ഈ എന്താ പറയാ, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മനസ്സ് മുഴുകിയും, ഒരാൾ നന്നാവുന്നത് ഇഷ്ടമല്ലാത്തതും, ഈ ഈഗോ അല്ലെങ്കിൽ കുശുമ്പ് ഇതൊക്കെ ജന്മസഹജമായി മനുഷ്യന്റെ എല്ലാ നന്മകൾക്കൊപ്പം ദൈവം കൊടുത്തു വിടുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഇതിനെ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപകടത്തിന്റെ ഏറ്റവും വലിയ ബന്ധങ്ങളിലുണ്ടാവും, ദാമ്പത്യ ജീവിതത്തിലുണ്ടാകും അല്ലെ. ഇതിനെയൊക്കെ ഒന്ന് ഡെയിലി കൺട്രോൾ ചെയ്യാനൊരു ഒരു യോഗ ഇടം ഒരു ഇടം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോ അവിടെയാണ് സോൾ മന്ത്ര ഒരു വ്യത്യസ്തതയിലോട്ട് മാറുന്നത്.
1: ഇതിന്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ പോലും ഇപ്പൊ എല്ലാ സ്റ്റഡീസും പറയുന്നത് നമുക്ക് നിലവിൽ വരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ആണ്. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു 90% പ്രോബ്ലം. അപ്പോ അത് എന്ന് പറയുന്നത് നമുക്കറിയുന്നെങ്കിൽ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഓടാം ചാടാം, നമ്മുടെ ഫിറ്റ്നസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ നമുക്കൊരു 2 മിനിറ്റ് നേരം ഒന്ന് സമാധാനത്തോടെ കണ്ണടച്ചൊന്ന് ഇരിക്കാൻ പറഞ്ഞാൽ അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഭയങ്കര ടാസ്ക്കാണ്. നമ്മൾ കണ്ണടയ്ക്കുമ്പോഴായിരിക്കും അതുവരെ ഇല്ലാത്ത നമ്മുടെ ശരീരത്തിൽ അവിടെ ചൊറിച്ചില്ല, ഇവിടെ അങ്ങനെ ഇങ്ങനെ അസ്വസ്ഥ. നമ്മുടെ ബോഡിയും മൈൻഡും അത്രത്തോളം ബ്ലെൻഡ് അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ്. അപ്പൊ യോഗ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിയെ പതിയെ പതിയെ പതിയെ പതിയെ നമ്മൾ അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മളെ കൊണ്ടുവന്ന്, നേരത്തെ സ്വാതി പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മൾ ശ്വാസമില്ല, നമ്മളിപ്പോ നോർമലി നമ്മളൊരു മനുഷ്യനിങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾ കണ്ണടച്ചു വെച്ചിട്ട് നിങ്ങൾ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയും. ഒന്ന് പറയുമ്പോൾ ഒരു മാജിക്കൽ ചേഞ്ച് അവിടെ വരുന്നുണ്ട്. അത് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യും. ഇപ്പൊ യോഗയെ വിമർശിക്കുന്ന പല ആൾക്കാരുണ്ടാവും, ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അവിടെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ കാണുന്ന ഈ ആധുനിക വൈദ്യശാസ്ത്രം ഉണ്ടല്ലോ, 100 years മുമ്പ് മനുഷ്യരിവിടെ ജീവിച്ചിട്ടുണ്ട്. അന്നും അസുഖങ്ങൾ ഉണ്ടായിരുന്നു, ചികിത്സിക്കാൻ ഒരു രീതി ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ പരിവർത്തനം അവരുടെ യാത്രയിലാണ്. ഇതെല്ലാം മാറി മാറി മാറി മാറി മാറി മാറി പുതിയ പുതിയ പുതിയ ടെക്നോളജീസ് വന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് വന്നത്. അപ്പൊ അതിനും 100 years മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിലെ ഒരു മനോഹരമായ ലൈഫ് സ്റ്റൈൽ ആയിരുന്നു യോഗ. അതിനെ ഇങ്ങോട്ട് വരുമ്പം അതിനും ഈ കാലഘട്ടത്തിനനുസരിച്ച് പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി? ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും.
0: ഇപ്പോഴും തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഒന്ന് പറയാമോ? യോഗയെ പറ്റിയിട്ട് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ
1: എന്റെ ഇത്രയും നാളത്തെ ഒരു യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പലർക്കും യോഗയെ പറ്റി ഈ തെറ്റായ ധാരണകളുണ്ട്. അവര് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഈ റീൽസും ഒക്കെ കാണുമ്പോൾ അവർ പല പല ഡിഫിക്കൽട്ടായിട്ടുള്ള ആസനാസ്, അങ്ങനെ അങ്ങനത്തെ മൂവ്മെന്റ്സ്, കുറെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും ഇവർ കാണുന്നത്. അപ്പൊ ഇവർ തന്നെ വിചാരിക്കും ഇവർക്ക് എനിക്ക് ഫിസിക്കലി ചാലഞ്ചഡ് അല്ലെ അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം, അപ്പൊ പല പല പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഇഞ്ചുറീസ് വരും ഇങ്ങനെ ഇഞ്ചുറീസ് വരും. ആക്ച്വലി ഒരു നല്ല യോഗ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ യോഗ പഠിക്കുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ റീൽസിലോ നോക്കി ചെയ്യരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണോ നിങ്ങളുടെ മെന്റൽ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ച് മാത്രമേ നിങ്ങളുടെ യോഗ എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു നല്ല ട്രെയിനർക്ക് തരാൻ പറ്റുള്ളൂ. കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഈ സ്വാതിക്ക് ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ സാധ്യ അനുഭവിക്കുന്ന ഫിസിക്കൽ കണ്ടീഷൻ ആൻഡ് മെന്റൽ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് സ്വാധിക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അതിൽ ചിലപ്പം ഈ കാണുന്ന പലതും ചെയ്യാനേ പാടില്ലായിരിക്കും സ്വാധിക്കുക, മനസ്സിലായോ?
0: ഇതേ അവസരത്തിൽ തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ. സാറിന്റെ മുന്നിലിരിക്കുന്ന ഒരു 100 സ്റ്റുഡൻസിൽ 100 പേരുടെയും ഫിസിക്കൽ സ്ട്രെങ്ത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഒരു ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ആ 100 പേരുടെയും ആരോഗ്യം നോക്കിയിട്ട് വേണ്ടേ നമ്മളൊരു?
1: തീർച്ചയായിട്ടും അതാണ് ഒരു
0: ചലഞ്ച് അല്ലേ?
1: തീർച്ചയായിട്ടും അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. ഒരു നല്ല ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് വരുന്ന ഒരു കാര്യം കൂടിയാണ്. അതിന് ഉപരിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇനിയിപ്പോൾ നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലുള്ള അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ഒരു തേർഡ് സ്റ്റേജിലൊക്കെ ഉള്ളൊരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ അവർക്ക് മെഡിറ്റേഷൻ പോലും കൊടുക്കാൻ പാടില്ല, അവർ കൂടുതൽ ഇൻട്രോവേർട്ടായി പോകും. അങ്ങനത്തെ തല തിരിച്ചറിവുകളുണ്ട്. അല്ലാതെ ഈ ധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സിൽ നിന്ന് പുറത്തു വരും എന്നുള്ളത് ബേസിക് ആണെങ്കിൽ പോലും, ഇതിൻ്റെ ഒരു സ്റ്റേജിനപ്പുറത്തേക്ക് പോകുന്ന ഒരു മനുഷ്യനെ നമ്മൾ സ്ട്രെസ് ലെവൽ ഹൈ നിൽക്കുന്ന ഒരാളിനെ നമ്മൾ ധ്യാനം ശീലിപ്പിക്കുക, അതിന് വേറെ ടെക്നിക്കൽ വേസ്, അവന് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ അവനെ കുറച്ചുകൂടി ബോൾഡാക്കി കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. അത് കൃത്യമായി നമ്മളിപ്പം പ്രൊഫഷണലി പഠിക്കുന്ന യോഗ ട്രെയിനേഴ്സിനാണെങ്കിൽ നമ്മൾ കോച്ചിനോടൊപ്പം ഇപ്പോൾ BSc ആയാലും MSc ആയാലും ഒക്കെ ചെയ്യുമ്പോൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആൻഡ് സൈക്കോളജി എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പം കൂടെ നമ്മൾ യോഗ തെറാപ്പറ്റിക് യോഗ എന്ന് പറഞ്ഞ ഒരു കോഴ്സുണ്ട്, അതുകൂടെ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവർ ഇഞ്ചുറീസ് ഉള്ളവരെ എങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യേണ്ടത്, ഏതൊക്കെ ഇഞ്ചുറീസിന് ഏതൊക്കെ ചെയ്യരുത് ഏതൊക്കെ ചെയ്യണം, ഇതെല്ലാം കൃത്യമായി പഠിച്ചു വരും. അപ്പോൾ ഈ പറഞ്ഞത് സ്വാധീപ ചോദിച്ച പോലെ നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരോട് നമ്മൾ ആദ്യം ചോദിക്കാറുള്ളത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ നിലവിലത്തെ കണ്ടീഷൻ, നിങ്ങളുടെ ഒരു ഹെൽത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്, നിങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണ്. ഇത് അറിഞ്ഞു വെച്ചിട്ട് ഓരോ ദിവസവും അവരെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്തിട്ടാണ് അവരുടെ ഓരോ ചേഞ്ചസിനെ വാച്ച് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ അവരെ പതിയെ പതിയെ പതിയെ പതിയെ മോൾഡ് ചെയ്ത് എടുത്ത് കൊണ്ടുവരാറുള്ളത്.
0: ഓക്കെ, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു തൻ്റെ കുട്ടികളെ അടുത്തിരുത്തി കാണുന്നതും ഓൺലൈൻ ക്ലാസ്സും തമ്മിൽ എപ്പോഴും വ്യത്യാസം തന്നെയാണ്.
1: എനിക്ക് ആക്ച്വലി ഞാൻ പറയാം, എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ഓൺലൈൻ സെക്ഷൻസ്, പക്ഷെ എനിക്ക് ഈ ഓൺലൈൻ സെക്ഷൻസിനോട് ഒരു താല്പര്യമില്ല.
0: കാരണം നമ്മുടെ ഒരു ആത്മാർത്ഥത 100%
1: പറ്റില്ല. ഇപ്പൊ എന്റെ കൂടെ വർഷങ്ങളായിട്ട് ചെയ്തു വന്ന ഒരാളാണ് എങ്കിൽ ഒരു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺലൈൻ സെക്ഷനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചുറീസിന്റെയും ഒക്കെ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. നമുക്ക് ഒരിക്കലും അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ ക്ലാസ്സിൽ വന്ന സ്വാധിക്ക് കുറെയൊക്കെ അറിയാമായിരിക്കും, ഒരു പക്ഷേ ഞാൻ ഓരോ ദിവസവും അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ ചെയ്യുന്ന നെഗറ്റീവ്സിന് അല്ലെങ്കിൽ പോസ്റ്റേഴ്സിന് അലൈൻമെന്റ്സിന്റെ വ്യത്യാസത്തെ ഒക്കെ കറക്റ്റ് ചെയ്യും. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ അടുത്തേക്ക് വരുന്ന ഒരാള് അവിടുന്ന് ഒരു ഇഞ്ചുറിയും അവർ അതുവഴി ഉണ്ടായത് അവരെന്താണോ ആഗ്രഹിച്ചു വരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിനെയും ശരീരത്തെയും കൊടുത്തുവിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും.
0: ഓക്കെ സാർ, മറ്റൊരു സന്ദേശം കൂടി, ഒരു മനസ്സിന്റെ മാറ്റം എന്റെ മനസ്സിനെ അല്ലെങ്കിൽ എന്റെ ചിന്തകൾക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കാത്ത പക്ഷം ഒരു അധ്യാപകൻ എന്നെ മാറ്റാൻ സാധിക്കുമോ?
1: അത് രണ്ട് രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മളെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ ലൈഫിൻ്റെ പല ഘട്ടങ്ങളിലും ചിലപ്പം ഇത് വന്നൊന്ന് സ്ട്രൈക്ക് ചെയ്യും, പെട്ടെന്ന് തന്നെ സാധനം ഇറങ്ങി പോകും. സിനിമ കാണുമ്പോൾ നമുക്ക് മോട്ടിവേറ്റ് ആയിട്ടായിരിക്കില്ലേ, സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന്
0: അപ്പോൾ
1: പല നമുക്കിപ്പോൾ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെയൊക്കെ പ്രതികരിക്കുന്ന ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നാളെ മുതൽ ഞാൻ ഇതാണ്
0: അതെ
1: ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ വരും. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഷൂ അതാ പഴയത്. പക്ഷെ ഇതിനെ സ്റ്റേബിളായിട്ട് നിലനിർത്താൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷെ അതിന് ശരിക്കും യോഗ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് എവിടുന്നാ തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കും, നമുക്ക് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വികാരമാണ് ഈ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റും. അവിടുന്നാണ് നമ്മൾ അതിൻ്റെ ഒരു തുടക്കം കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മുടെ ശരീരത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നമ്മൾ ആ ശരീരത്തോട് ടോക്സിക് ആയിട്ടുള്ള അല്ലെ ശരീരത്തിന് അനാവശ്യമായിട്ടുള്ളതിനെ ഒഴിവാക്കാനുള്ള ഒരു നിയന്ത്രണത്തിൽ നിന്നാണ് ആക്ച്വലി നമ്മൾ യോഗയിൽ അത് തുടങ്ങുന്നത് തന്നെ. അപ്പൊ പതിയെ പതിയെ പതിയെ നമ്മൾ അതിനെ ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. പിന്നെ പിന്നെ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം കൂടി അവരുടെ ഉള്ളിൽ വരണം എന്നുള്ളതാണ്.
0: എപ്പോഴും അധ്യാപകൻ മാത്രം, ചില സ്കൂളുകളൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകൻ മാത്രം പഠിച്ചിട്ട് വന്ന് പഠിപ്പിക്കും, കുട്ടികൾ കൂടി വിചാരിക്കണം ഇതെന്റെ. അപ്പോ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന അധ്യാപകർ, യോഗ അധ്യാപകർ ആരുമായിക്കൊള്ളട്ടെ, ഏത് അധ്യാപകനായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിങ്ങൾ കൂടി ചേരുമ്പോഴാണ് അവിടെ ഒരു വിജയം ഉണ്ടാകുന്നത് മനസ്സിനും ശരീരത്തിനും. എപ്പോഴും നമ്മൾ പറഞ്ഞു, ചില സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് ബാഹുബലിയാണെന്ന് നമുക്ക് തോന്നുന്നു, ബ്ലാസ്റ്റ് സിനിമ കണ്ടിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു കരട്ടക്കാരിയാണെന്ന് എനിക്ക് തോന്നി. ആ നിമിഷത്തെ വികാരത്തിനപ്പുറത്തേക്ക് നിത്യേനയുള്ള എല്ലാ ദിവസങ്ങളിലും, പ്രത്യേകിച്ച് രാവിലകളിലുള്ള ഇങ്ങനെയുള്ള യോഗ കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തെ എങ്ങനെ വഴിവിട്ട മനസ്സിനെ കൃത്യമായി കൺട്രോൾ ചെയ്ത് പോകാൻ ഒരു എന്താ പറയുക, നമ്മൾ ഓഫീസിൽ പോയി പഞ്ച് ചെയ്തിട്ട് ജോലിക്ക് പോകുന്ന കണക്ക് ഓക്കെ നമുക്കൊരു ബോധം ഉണ്ടാവും നമ്മുടെ ബോധതലത്തിൽ, ഇന്ന് ഇങ്ങനെ സംസാരിക്കണം, മറ്റൊരാളെ വേദനിപ്പിക്കരുത്, പിന്നെ നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത്. ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു മറ്റേത് മറ്റെന്തിനേക്കാളും മുന്നിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് യോഗ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമാകാൻ കഴിയുന്നതും ഒരു യോഗമാണെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഏറ്റവും സന്തോഷമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോൾ മന്ത്ര യോഗ ഹബ്ബ്, അതിന്റെ വളർച്ചയുടെ ഒരു ആഘോഷം കൂടിയാണ് ഇന്ന് വൈകിട്ട് 3 മണിക്ക് കായംകുളത്ത് മിനിസ്റ്റർ, എക്സൈസ് വകുപ്പ് മന്ത്രി ലിജി സാറൊക്കെ വരുന്നൊരു വലിയ ഗ്രാൻഡ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്. അപ്പോഴും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ കണ്ടെത്തിയ, അങ്ങനെ കണ്ടെത്തിയ ഒരു മനുഷ്യന്റെ ജൈത്രയാത്രയുടെ കൂടി പ്രോഗ്രാമാണ് കായംകുളത്ത് ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഇറങ്ങിയിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടും നിങ്ങളുടെ ഒരു ടീമിനെ പറ്റിയിട്ടും, ഇതുപോലെ ജീവിതത്തിൽ പലപ്പോഴും സ്റ്റോപ്പായി പോയിട്ടുള്ള ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ സാറിനൊന്ന് പറയാം.
1: തീർച്ചയായിട്ടും ഞാൻ എല്ലാവരെയും അത് ഹൃദയപൂർവ്വം ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ യോഗ എന്നതിനെ ഒന്ന് അടുത്തറിയാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത് സ്വാതി പറഞ്ഞൊരു കാര്യമുണ്ട്, പല മനുഷ്യനും എന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് നമ്മൾ കായംകുളത്തെയും ബാക്കി എൻ്റെ എല്ലാ സെൻറ്റേഴ്സിലെ എല്ലാവരെയും കൂടെ ചേർത്തിട്ട് നമ്മളൊരു നല്ലൊരു ഡെമോൺസ്ട്രേഷനൊക്കെയാണ് നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു 10-15 മിനിറ്റ്സിൽ ശരിക്കും നിങ്ങൾ കാണുന്നത് കുറച്ച് മനുഷ്യർ വന്ന് കൈയും കാലും ഒക്കെ പൊക്കി എന്തോ അഭ്യാസം കാണിക്കുന്നു എന്നുള്ളതല്ല, അവരുടെ ഒരു നിലവിലുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഒരു വലിയ കൂട്ടായ്മയിലേക്ക്, വലിയൊരു സ്നേഹത്തിലേക്ക്, ആ ഒരു ഈഗോ ഇല്ലാത്ത, കോംപ്ലക്സ് ഇല്ലാത്ത, പൊസസീവ്നെസ് ഇല്ലാത്ത ഒരു മനോഹരമായൊരു യാത്ര കൂടിയാണ് ശരിക്കും അവിടെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് അവരുടെ ഫിസിക്കൽ ചാലഞ്ചസിനെ പലതിനെയും അവർ ഫേസ് ചെയ്ത് എന്നോടൊപ്പം നിന്ന് അവരുടെ ആറ്റിറ്റ്യൂഡാണ് കേട്ടോ അതിനാ ഞാൻ അവർക്ക് കൊടുക്കുന്ന എനർജിയെ അവരെങ്ങനെ എടുക്കുന്നു എന്നുള്ളതിൻ്റെ അകത്തും വലിയൊരു കാര്യമുണ്ട്. ഞാൻ എത്ര അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ ഉള്ളിലേക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ കഴിഞ്ഞാൽ അവരത് എടുക്കുന്നതിൻ്റെ രീതി കൂടി ഇരിക്കും. ആ ഒരു വലിയ മാറ്റത്തെയും നിങ്ങൾക്ക് ആ സ്റ്റേജിൽ
0: കാണാൻ പറ്റും. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോളട്ടെ, നമ്മളാകുന്ന അറിവ് നമ്മൾ ലോകത്തെ എല്ലാ അറിവുകളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മളാകുന്ന അറിവ് നമ്മൾ മറ്റാൾക്ക് കൊടുക്കുമ്പോൾ ഒരു കുപ്പിയിലേക്കും കുപ്പിയുടെ അടപ്പിലേക്കും കൊടുക്കുന്ന പോലെ കുപ്പി എടുക്കുന്നത്

0: മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ദിവസം മനസ്സിനെയും.
1: ഞാൻ ഈ യോഗയിൽ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഞാനിപ്പം സ്കൂളുകളിൽ ഞാൻ ചോദിക്കാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താണ്, നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താണ്. ഇപ്പൊ ഇത് കേൾക്കുന്നവരെല്ലാം മനസ്സിൽ നിങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, ഏറ്റവും നല്ല ഹെൽത്തിയായ ഒരു ലൈഫ് സ്റ്റൈൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. കാരണം എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ ആരോഗ്യവകുപ്പിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഈ പകർച്ചവ്യാധികളൊക്കെ വരുന്ന സമയത്ത് പണ്ടൊക്കെ, ഇപ്പൊ ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് പറയാറുണ്ട്, പണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് അത് എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളതെ കുറിച്ച് നമുക്ക് വലിയ ടെൻഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പ്രായമായ ആൾക്കാരിലും വാർദ്ധക്യമുള്ളവരിലൊക്കെ എങ്ങനെ എഫക്ട് ചെയ്യും. പക്ഷെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശേഷി, ശാരീരിക പ്രതിരോധ ശേഷി വല്ലാതെ കുറഞ്ഞു പോകുന്നു. അതിനപ്പുറത്തേക്ക് അവരുടെ മാനസികമായ ആരോഗ്യത്തെ ഒരുപാട് ബാധിക്കുന്നു. ചെറിയൊരു കാരണത്തിലും സൂയിസൈഡ് ചെയ്യുന്ന ഒട്ടനവധി കുഞ്ഞുങ്ങൾ നമ്മളെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിത ശൈലിയെ നമ്മളാണ് അവർക്ക് ചിട്ടപ്പെടുത്തി കൊടുക്കേണ്ടത്. നമ്മൾ അടിച്ച് ഭക്ഷണം കഴിപ്പിക്കാറുണ്ട് അല്ലേ, അടിച്ചിരുത്തി പഠിപ്പിക്കാറുണ്ട് മണിക്കൂറുകളോളം. ആ ഒരു എഫേർട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്കൊരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനോടും കൂടി നിങ്ങൾ പേരൻസ് എന്ത് ചെയ്യണം, എടുക്കണം. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ അതാണ്.
0: തീർച്ചയായിട്ടും
1: അതിന് അതുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അവരവരുടെ ടാലൻസിനെ അവര് തന്നെ എടുത്ത്
0: വളർത്തിയെടുത്തോളൂ.
1: ഒരു സംശയം വേണ്ട,
0: എന്താ പറയാ, ഒരു കുഞ്ഞു ചെടിയെ നമ്മൾ പരിപാലിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് പിന്നീട് മരമായിക്കൊള്ളൂ.
1: ഒരു സംശയം വേണ്ട, അവന്റെ ഉള്ളിലെ ടാലന്റ് അവൻ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളി അവൻ തിളങ്ങും.
0: ഇത് തന്നെയാണ് പറഞ്ഞതുപോലെയുള്ള ഒരു അധ്യാപകനായിട്ടുള്ള സാറും, ഒരു എന്താ പറയാ, ഈ റേഡിയോ ജോക്കി ആയിട്ടുള്ള ഞങ്ങളും ഒക്കെ ആളുകളിലേക്ക് ഒരു ചെറിയ വാക്കുകൾ കൊണ്ടെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ, വാക്കുകൾ കേട്ടുപോകും, ചെവിയിലോട്ടെല്ലാം കയറി പോവും, പക്ഷെ എന്താണ് മനസ്സിലേക്ക് എടുക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ സോൾ പറയുന്നത് കേൾക്കുക, സോൾ മന്ത്ര അറിയുക. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് കായംകുളം ന്യൂ ദേശീയ ഗ്രാൻഡ്സ് ക്യാൻസറിന്റെ ചാരുംമൂട് ബ്രാഞ്ചിന് ഒരു പുതിയ അധ്യായം കൂടിയാണ് സാർ. സി ടി സ്കാൻ എന്ന് രാവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം അതുകൂടി ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്.
1: അതെ, എന്നെ സംബന്ധിച്ച് അതും ആ ഒരു വലിയൊരു ആത്മബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. കാരണം ഞാൻ ഒരിക്കലും അതിനെ ഒരു ഇപ്പം സ്വപ്ന ഗ്രൂപ്പ് ഓഫ് അവരുടെ ആ ഒരു ഫാമിലി ഗ്രൂപ്പിലെ പല സ്ഥാപനങ്ങളെയും എനിക്കൊരിക്കലും ഒരു വ്യാപാര സ്ഥാപനമായിട്ട് എനിക്ക് ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് ആ ഒരു വലിയ മനുഷ്യൻ അവരുടെ മക്കളിലേക്ക് കൊടുത്തിട്ട് പോയ ഒരു സ്നേഹത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു നന്മയുടെ ഒരു പ്രതിഫലനമായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ പലപ്പോഴും ഞാൻ പ്രിയപ്പെട്ട സേതുവിനോടും അല്ലെങ്കിൽ സ്വപ്ന ചേച്ചിയോടും ഒക്കെ അടുത്ത് കാണുമ്പോൾ എനിക്ക് അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്, ഇവർ ശരിക്കും എങ്ങനെയാണ് അവരോടൊപ്പം ഉള്ളവരെ അവർ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു രീതി. അവര് എത്രത്തോളം അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും, അവരത് ചെയ്യുന്നത് നിസ്വാർത്ഥമായിട്ട് തന്നെയാണ്. ഒരു വേറൊന്നും, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യം. കാര്യം അവര് വേറെ ആരെങ്കിലും ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ കുറച്ചൊരു കാണണമെന്നോ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അല്ല. അപ്പൊ അത് എല്ലാവിധ എന്റെ എന്താണ് ആശംസകളും ഞാൻ. അപ്പോൾ സേതു ഡോക്ടറുടെയും ഒരു പുതിയ തുടക്കത്തിന് എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.
0: പിന്നീട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ മാഷ് ഒരു യോഗ മാഷ് മാത്രമല്ല ഒരു പാട്ടുകാരനും ഒരു സൗണ്ട് ആർട്ടിസ്റ്റ് വോയിസ് ആർട്ടിസ്റ്റ് ഒക്കെ കൂടിയായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തിരക്കിനിടയിൽ കുറേ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ സംസ്കാരം സ്റ്റോപ്പ് ചെയ്തിരിക്കും. പക്ഷേ അണ്ണാൻ മരം കയറ്റം മറക്കില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഞാൻ പറയുകയാണ്, ആ ഒരു പഴയ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ അവർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നല്ലോ പുറകിലോട്ട്. അന്ന് മനസ്സിനെ സ്വാധീനിച്ച ഒരു പാട്ട് കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ടൊന്ന് പാടാമോ?
1: പാട്ട് എൻ്റെ, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു പാഷൻ ആണ്. എനിക്ക് യാത്രകളാണ് വേറൊരു പാഷൻ. പിന്നെ എനിക്ക് ഇങ്ങനെ എന്നിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാനിങ്ങനെ കുറിക്കും. അതങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സംഗീതം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഭയങ്കരമായിട്ട് പാടണമെന്ന് ആഗ്രഹവുമുള്ള ആളായിരുന്നു. പിന്നെ എന്താ പറയുക, അതിനെ നമ്മളങ്ങനെ എടുത്തില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ചില ചില സമയങ്ങളിലൊക്കെ പാടാറുണ്ട്. അപ്പോ ഞാന്
0: ശരിയാണ് സാർ, എന്താണോ നമ്മൾ എടുക്കുന്നത് അതിന്
1: വേണ്ടിയിട്ട്
0: നമ്മൾ വർക്ക് ചെയ്യുന്നത്.
1: തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്, അത് സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടം വരുമ്പോഴില്ലേ നമ്മൾക്ക് എനർജി ആയിട്ട് നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവും, പക്ഷെ അപ്പോഴും നമ്മൾ

0: സ്വയമാണ് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. ആരില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുന്നോട്ട് മൂടിയതുകൊണ്ടിരിക്കും. പോയേ പറ്റൂ, അതെ പോയേ പറ്റൂ. നമ്മളത് അവിടെ എത്തി നിൽക്കും ശരിക്കും പറഞ്ഞു. ഓക്കെ, അപ്പൊ
1: അതെ, ഒരു നല്ലൊരു ഗാനം.
0: ശരി, അപ്പൊ കുറെ നാളായി ഞാൻ പാടിയിട്ട്, അപ്പൊ ഒന്ന് ശ്രമിക്കാം. ഓക്കെ,
1: പാടും, ഞങ്ങൾ പാടും. ഓക്കെ സാർ, ഉറപ്പായിട്ട് ഒരിക്കലും വന്ന ഒരു പുഷ്പം മാത്രമേ പാട്ട് സാർ നമുക്ക് വേണ്ടി പാടി തന്നിട്ടുള്ളതാണ്. ആ ധൈര്യത്തിലാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്.
0: ഇപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് ഞാൻ അത് പാടാം.

0: ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. യോഗ ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ശാസ്ത്രീയ തലത്തിലേക്കൊക്കെ പോകുന്നതിനപ്പുറത്തേക്ക് എന്റെ ഒരു ആഗ്രഹം മാഷിനെ കൂടുതൽ പരിചയപ്പെടുത്തുക. മാഷി, കാരണം ഈ ഒരു ദിവസം നമുക്ക് ഏത് പ്രിയപ്പെട്ട ദിവസം വന്നാലും അതായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തിനെയല്ലേ നമ്മൾ ആദ്യം ഓർക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇനിയും ഇനിയും ഒരുപാട് സ്റ്റുഡൻസിലേക്കും ഒരുപാട് പേരുടെ മനസ്സിന്റെ താളങ്ങളെ ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും ഒക്കെ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ആശംസകൾ നിർത്തിയും എൻഡ്രോയിഡ് 91.2 എന്റെയും ന്യൂ ദേശിംഗ് ആർട്സ് കാൻസിന്റെയും ഹൃദ്യമായ ആശംസകൾ നേരുന്നു. മാഷേ,
1: താങ്ക് യു സോ മച്ച് സ്വാതി എന്നെ ക്ഷണിച്ചതിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിയാണ്, ആദ്യം ഞാനിവിടെ വരുമ്പോ സ്വാതി ആദ്യമാണ്. അതെ അതെ, ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്തിന്റെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന ഒരു ഫീലിൽ തന്നെയാണ് എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റിയത്. മനോഹരമായ ഒരു ദിവസം തന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതാ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ യോഗയെന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ നിങ്ങളെ ഒന്ന് സ്വയം സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ജീവിക്കുക. മനോഹരമാകട്ടെ ജീവിതം. താങ്ക് യു സോ മച്ച് സാദി.
0: താങ്ക് യു മാഷി. താങ്ക് യു.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: You're listening to Enter Radio 91.2.

0: ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിനപരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്നുച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. വാർത്തകൾ വിശദമായി. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതല ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാ പൌരന്മാരും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഒരു റിപ്പോർട്ട്.
1: രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ഇന്ത്യയിലെ നോർവെ അംബാസിഡറും കേന്ദ്രമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ശാന്തി പഥിൽ നടന്ന അഭ്യാസ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. യോഗയെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയ പ്രധാനമന്ത്രി രാജ്യത്തിന് മഹത്തായ സേവനമാണ് നൽകിയതെന്ന് ശ്രീ നദ്ദ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും ഡൽഹിയിലാണ് യോഗാദിനം ആഘോഷിച്ചത്. മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ യോഗാദിനം ആഘോഷിച്ചത്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാദിനാഘോഷങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്ഭവനിലും യോഗദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടി നടന്നു. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ജയന്ത് MLA നിർവഹിച്ചു. ആരോഗ്യപൂർണമായ ജീവിതത്തിന് യോഗ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പട്ടം ഏകയോഗ വിദ്യാ കേന്ദ്രത്തിലെ സ്ഥാപകനും സർട്ടിഫൈഡ് യോഗ അധ്യാപകനുമായ അഖിൽ രാജ് ആകാശവാണി വാർത്തകളോട്.
2: പതിവായുള്ള യോഗാഭ്യാസം നമ്മുടെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തിയും നൽകുന്നു. പ്രത്യേകിച്ചും നമ്മൾ പ്രായമാകുമ്പോൾ ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വലിയൊരളവിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബ്രീത്തിങ്ങും മെഡിറ്റേഷനും നമ്മുടെ ഫോക്കസും ക്ലാരിറ്റിയും കൂട്ടാൻ നല്ലതാണ്. യോഗ എന്നത് ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രം ശീലമാക്കാതെ നമ്മുടെ ഒരു ദിവസേന വ്യായാമമായി പരിശീലിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുക.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. ഇന്ന് നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയെ യാതൊരുവിധ ഭയവുമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതേസമയം CBSE പരീക്ഷകളുടെ പുനർമൂല്യനിർണയ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ശേഷിക്കുന്ന ഫലങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തദ്ദേശീയമായി നിർമ്മിച്ച 3 ഇന്ത്യൻ നാവികസേന പ്ലാറ്റ്ഫോമുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ പ്ലാറ്റ്ഫോമുകളാണ് അദ്ദേഹം കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിനെ വിശ്വസിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ കപ്പലുകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
4: INS ദുനാഗിരി और INS സംശോധക उस भारत के प्रतीक है जो 21वीं सदी में अपने सामर्थ्य को पहचान रहा है, जो अपनी क्षमताओं पर विश्वास कर रहा है और जो दुनिया के सामने नए आत्मविश्वास के साथ तेज गति से, ऊर्जा से भरे हुए संकल्प के साथ निरंतर आगे बढ़ रहा है.
0: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളും അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുവീടാന്തരം ആരോഗ്യ ഉദ്യോഗസ്ഥർ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഹൈ പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ നാളെ ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്തെ വസതിയിൽ ജില്ലാ കളക്ടർ അനുകുമാരിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം വിവരങ്ങൾ സ്വയം പൂരിപ്പിച്ചത്. സെൻസസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിൽ സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 30 വരെയാണ് ഇതിനവസരം. ദേശീയപാത 66 കാസർഗോഡ് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേഗം കൂട്ടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനായാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
5: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൌകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടേൺ വഴിയാണ് കടന്നുപോകുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിലിന്റെ ശുപാർശയും പരിഗണിച്ച്
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന ഇ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പിൽ ഒന്നാമതാണ് ജർമ്മനി. അതേസമയം ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. എഫ് ഗ്രൂപ്പിൽ ജപ്പാൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ടുണീഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെയും അർദ്ധരാത്രി 12:30 ബെൽജിയം ഇറാനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിനപരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
1: Friends, when we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: 35,000 പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
2: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി K.മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21st രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 10,00,000 വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും.

0: ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
2: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനേ ജാ റഹാ ഹേ മേരാ പൂരാ ഭരോസാ ഹേ NTA കേ ഊപ്പർ ഭാരത് കി സഭി രാജ്യ സർക്കാരോ കേ ഊപ്പർ ജില്ലാ പ്രശാസൻ കേ ഊപ്പർ ഭാരത് കി ശിക്ഷാ ജഗത് കേ ഊപ്പർ വിശേഷ കർക്കേ ഭാരത് കി വിദ്യാർത്ഥിയോ കേ ഊപ്പർ ആജ് ലഗ്ഭഗ് 22 ലാഖ് വിദ്യാർത്ഥി നീറ്റ് മേ ബൈഠനേ വാലേ ഹേ നിർഭയ ഹോകേ ബൈഠേ ചിന്താ മുക്ത ഹോകേ ബൈഠേ അബ് നിശ്ചിത രൂപ മേ അച്ഛാ കരോഗേ വിദ്യാർത്ഥിയോ കോ മേരാ യേ അനേക അനേക ശുഭേച്ഛാ ഹേ.
1: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: Dum dum dum chak. Dum chak. Dum dum dum chak.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

നിന്റെ ശബ്ദം നമ്മുടെ റേഡിയോ എന്റെ റേഡിയോ 91.2 തനക്കത്തും തും തതനതനതും തനക്കത്തും തും തതനതനതും

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഏ വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെയില്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

0: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ. ഇത് എന്റെ റേഡിയോ 91.2.
1: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യ പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കുമ്പോഴൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്താ സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, വാരിപ്പള്ളി, ആറ്റിങ്ങൽ.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

മിഴികൾ കാശ്മീരം പുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻ മിഴികൾ കാശ്മീരം പുതിരും

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
1: കാലാന്തരം.
0: അങ്ങനെ ഈ വർഷത്തെ വായനാ ദിനവും കടന്നുപോയി. നിരവധി പ്രോഗ്രാമുകളാണ് നാട് മുഴുവൻ ഏറ്റെടുത്തു നടത്തിയത്. സ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകൾ, വായനശാലകൾ എന്നുവേണ്ട എല്ലായിടങ്ങളിലും മനുഷ്യർ ഒത്തുകൂടി വായനയുടെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞു. എത്ര പേർ ഇതൊക്കെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല. എന്നാൽ എല്ലാവരും ഈ ആഹ്വാനത്തിന്റെ പിന്നാലെയുണ്ട്. പി എൻ പണിക്കർ എന്ന അധ്യാപകനും

ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതുമായ വലിയ വ്യക്തിത്വത്തിന്റെ ഓർമ്മയും നിലനിർത്തിക്കൊണ്ടാണ് വായന ദിനം ആചരിക്കുന്നത്. വായന ദിനവും കടന്ന്, വായന പക്ഷവും കടന്ന്, വായന ഒരു മാസത്തെ പ്രോഗ്രാം വരെ ആയിട്ടുണ്ട് പലയിടത്തും. അങ്ങനെ വിപുലമായ പരിപാടികൾ, ചർച്ചകൾ, പ്രഭാഷണങ്ങൾ, എക്സിബിഷനുകൾ, അങ്ങനെ ഒട്ടേറെ പ്രോഗ്രാമുകളോടെ കേരളം വായന ഒരു മാസത്തെ പരിപാടികളുമായി നടത്തുന്നു. ധാരാളം പുസ്തകങ്ങൾ ഇന്ന് വിറ്റുപോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ എഴുത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ എത്ര പേർ ഈ വാങ്ങിയ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ലൈബ്രറികളുടെ ഷെൽഫുകളിൽ ഒരാൾ പോലും വായിക്കാതെ ഇരിക്കുന്ന നിരവധി പുസ്തകങ്ങളുണ്ട്. പൊടി പിടിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ധാരാളമുണ്ട്. ഒരുപാട് ആളുകൾ വായിച്ച പുസ്തകങ്ങളുമുണ്ട്. ലൈബ്രറികളുടെ ഉള്ളിലെ പഴമയുടെ ഗന്ധം തേടി പോകുന്നവരും ഉണ്ട്. പക്ഷേ വായന എത്രത്തോളം ആസ്വാദ്യകരമാകുന്നുണ്ട് എന്നുള്ളതും പുതിയ തലമുറ അത് ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളതുമൊക്കെ സംശയങ്ങളായി നിലനിൽക്കുന്നു. കേരളത്തിൽ മാ പ്രസിദ്ധീകരണങ്ങൾ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട ചില മാസികകളുണ്ടായിരുന്നു. 30-40 ലക്ഷം കോപ്പികൾ ഒരു ആഴ്ചയിൽ വിറ്റുപോയ മാസികകൾ, അവയൊക്കെ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ചിലതൊക്കെ പേരിന് മാത്രം. വായനയുടെ ആ പഴയ ഊഷ്മളമായ വസന്തകാലത്ത് നന്നായി വായിച്ചവരാണ് മലയാളികൾ. എന്നാൽ ഇപ്പോൾ അത്രത്തോളം നാം മാസികകളോ പുസ്തകങ്ങളോ വായിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നവരും ധാരാളമാണ്. വായിക്കാനും അറിയാനുമൊക്കെ ഇന്ന് ധാരാളം മാധ്യമങ്ങൾ നമുക്ക് ലഭ്യമാണ്. അവയുടെ കുത്തൊഴുക്കാണ്, വിവരങ്ങളുടെ സൂപ്പർ ഹൈവേയാണ് നമ്മുടെ വിരൽത്തുമ്പിലേക്ക് ഓരോ സെക്കൻഡിലും ഒഴുകിയെത്തുന്നത്. അതിനിടെ കാഴ്ചകളുടെ പെരുമഴയാണ് നമ്മുടെ സ്ക്രീനുകളിലേക്ക് പാഞ്ഞെത്തുന്നത്. ഈ സമയത്ത് പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ എങ്ങനെ വായിക്കാൻ തോന്നും എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട്. എന്തായാലും വായനയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകത ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ വായന ദിനവും, വായന വാരവും, വായന മാസവും എല്ലാം. എന്തായാലും മലയാളികൾ നന്നായി വായിക്കട്ടെ. കോവിഡ് കാലത്തോടെ നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ട വർത്തമാന പത്രങ്ങൾ വായിക്കുക എന്നുള്ള ശീലവും തിരിച്ചു വരട്ടെ എന്നൊക്കെ ആഗ്രഹിക്കാം. എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യം, വർഷത്തിൽ ഒരു ദിവസമോ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ മാത്രമല്ല വായിക്കേണ്ടത്. വായന നിത്യവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമെന്നോണം കൂടെ കൊണ്ടു നടക്കേണ്ടതാണ്. അത് നമ്മുടെ സംസ്കാരം നിർണയിക്കുന്നതിലും വ്യക്തിത്വം രൂപീകരിക്കുന്നതിലും

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. വായനയെ സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോഴാണ് ഗ്രന്ഥപുര എന്ന പേരിൽ ഒരു ഡിജിറ്റൽ സംവിധാനം രൂപീകരിച്ചതിനെ കുറിച്ച് വായിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഏതാനും സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ചതാണ് ഗ്രന്ഥപുര. കേൾക്കുമ്പോൾ ഏതെങ്കിലും വായനശാലയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തോന്നിയേക്കാം. അതെ, ഇത് വായനശാല കൂടിയാണ്. എല്ലാ കാലത്തും ഇറങ്ങിയ പുസ്തകങ്ങളെ സംരക്ഷിക്കാനായി ആധുനിക കാലത്ത് ഡിജിറ്റൽ സംവിധാനം ഉപയോഗപ്പെടുത്തിയതാണ് ഗ്രന്ഥപുര. gpura.org എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ സൈറ്റ് കിട്ടും. മലയാളത്തിൽ ഇത്രയും കാലവും ഇറങ്ങിയ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ, ഇപ്പോൾ പ്രിന്റില്ലാത്ത പുസ്തകങ്ങൾ, കുറച്ചുകാലം ഇറങ്ങിയ ശേഷം നിന്നുപോയ മാസികകൾ, പഴയ പുസ്തകങ്ങൾ, അങ്ങനെയെല്ലാം തന്നെ ഇതിലേക്ക് ആളുകൾ ചേർത്തുകൊണ്ടിരിക്കുന്നു. ഗ്രന്ഥപുര വെബ്സൈറ്റ് ആർക്കും കയറാവുന്നതും അതിലെ വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അമൂല്യമായ ഗ്രന്ഥങ്ങളെ കാത്തുസൂക്ഷിക്കുക എന്ന സമീപനമാണ് ഈ ഡിജിറ്റൽ കാലത്ത് അതിന്റെ ശില്പികൾ ആഗ്രഹിക്കുന്നത്. ലണ്ടനിലെ ഒരു റെസ്റ്റോറന്റിനെ കുറിച്ച് പറയാം. ഒരു കാലത്ത് വീരസ്വാമി എന്ന ഇന്ത്യക്കാരനായ ഒരാൾ ആരംഭിച്ചതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ റെസ്റ്റോറന്റ് പേരെടുത്തു. രാജകുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ റെസ്റ്റോറന്റിൽ എത്തി ആഹാരം കഴിക്കുമായിരുന്നത്രേ. വെജിറ്റേറിയൻ ഭക്ഷണത്തിന് ലണ്ടനിൽ ഏറ്റവും പേരെടുത്തു വലിയ താമസമില്ലാതെ വീരസ്വാമിയുടെ റെസ്റ്റോറന്റ്. 100 വർഷങ്ങൾക്ക് മുൻപാണ് വീരസ്വാമി ഈ സ്ഥാപനം ആരംഭിച്ചത്. അന്ന് പ്രമുഖ വ്യക്തികളായ ധാരാളം പേർ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ, വിവിയൻ ലീ, മർലൺ ബ്രാൻഡോ, ലോറൻസ് ഒളിവിയർ, ചാർലി ചാപ്ലിൻ, ക്യൂൻ എലിസബത്ത് എന്നിവരും പല കാലങ്ങളിൽ ഈ സ്ഥാപനത്തിന്റെ രക്ഷാധികാരികളായിരുന്നു. ഹൈദരാബാദിലെ രാജകൊട്ടാരത്തിൽ വിളമ്പുന്ന വിഭവങ്ങളിൽ നിന്നും, മുത്തശ്ശിയിൽ നിന്ന് പഠിച്ച പാചകക്കുറിപ്പുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യൻ വംശജനായ എഡ്വേർഡ് പാമർ എന്ന പ്രശസ്തനായ ഷെഫാണ് ഈ സ്ഥാപനത്തിനാവശ്യമായ മെനു കാർഡ് ഉണ്ടാക്കിയത്. പല കാലങ്ങളിൽ ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായി സ്ഥാപനത്തിന്. അതിനെയെല്ലാം തരണം ചെയ്ത് 100 വർഷം പിന്നിടുന്ന വീരസ്വാമി റെസ്റ്റോറന്റ് ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. മറ്റൊന്നുമല്ല, ഈ സ്ഥാപനം ചാൾസ് രാജാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിന്റെ പാട്ടക്കരാർ പുതുക്കാൻ വിസമ്മതിച്ചു. തുടർന്ന് കേസായി. ആ കേസ് വീരസ്വാമി റെസ്റ്റോറന്റിനെ തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു. അതോടെ മറ്റു മാർഗങ്ങളില്ലാതായി. എന്നാൽ രാജകുടുംബം തന്നെ റെസ്റ്റോറന്റ് നിലനിർത്തണമെന്ന അഭിപ്രായത്തിലാണ്. എന്നിരുന്നാൽ തന്നെയും തുടർന്നുള്ള ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എങ്ങനെയാകും എന്നുള്ളത് അറിയില്ല. 1 വർഷം നീണ്ട നിയമ പോരാട്ടമാണ് നടന്നത്. പക്ഷേ വിധി റെസ്റ്റോറന്റിന് എതിരായിരുന്നു. അങ്ങനെ 100 വർഷം പഴക്കമുള്ള വിഖ്യാതമായ ഒരു ഇന്ത്യൻ സ്ഥാപനം ലണ്ടനിലെ പ്രവർത്തനത്തിന് പ്രതിസന്ധിയിലായിരിക്കുന്നു. കാലാന്തരത്തിൽ പ്രശസ്തനായ ഒരു ഗാനരചയിതാവിനെ ഓർക്കുന്നു. കോന്നിയൂർ ഭാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സിനിമയോടും എഴുത്തിനോടുമുള്ള താല്പര്യം കൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആ ലോകത്തേക്കിറങ്ങിയ പ്രതിഭാധനനാണ് കോന്നിയൂർ ഭാസ്. ചിലർക്കൊക്കെ അദ്ദേഹം ഗാനരചയിതാവാണ്, ചിലർക്ക് അദ്ദേഹം ചലച്ചിത്ര സഹസംവിധായകനാണ്. ഇതെല്ലാമായിരുന്നു അദ്ദേഹം. കുറെ സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതി, കുറെ സിനിമകളിൽ സഹസംവിധായകനായി. അങ്ങനെ നിരവധി വർഷങ്ങളുടെ പരിചയസമ്പത്തുമായി കോന്നിയൂർ ഭാസ് തന്റെ ചലച്ചിത്ര ജീവിതം തുടർന്നു. 1975 പുറത്തിറങ്ങിയ ഒരു സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി ഗാനങ്ങൾ എഴുതിയത്. തുടർന്ന് ചലച്ചിത്ര സഹസംവിധായകനായി പ്രവർത്തിച്ചു വന്നു. ഇടയ്ക്കിടെ സിനിമകളിൽ പാട്ടെഴുതാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. ചില സിനിമകളിൽ ഒരു ഗാനം മാത്രം എഴുതിക്കൊണ്ടും അദ്ദേഹം ഗാനരചനാ രംഗത്ത് നിന്നു. കവിയും സാഹിത്യകാരനും പത്രപ്രവർത്തകനും, അങ്ങനെ പല വേഷങ്ങൾ അദ്ദേഹം അണിഞ്ഞു. അദ്ദേഹം എഴുതിയ പ്രശസ്തങ്ങളായ ഒട്ടേറെ ഗാനങ്ങളുണ്ട്. അവയിൽ പലതും മറ്റുള്ളവരാണ് എഴുതിയത് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് അദ്ദേഹത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. എഴുതിയ ഗാനങ്ങളെല്ലാം തന്നെ ശ്രദ്ധേയങ്ങളായിരുന്നു. പക്ഷേ അതിന്റെ എല്ലാം ക്രെഡിറ്റ് പോയത് മറ്റു പലർക്കുമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപക്ഷെ അദ്ദേഹം എഴുതിയ സിനിമകളിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെതായി ഒരു ഗാനമോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് കാരണം. മറ്റു പാട്ടുകളുടെ കൂട്ടത്തിൽ ആ ഗാനവും മറ്റാളുകളുടെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടതാണ്. കേവലം 45 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കാലാന്തരത്തിന്റെ പ്രണാമം. ഇത്തവണ കാലാന്തരത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ഗാനം ഉൾപ്പെടുത്തുന്നു. കാലാന്തരം ഒരു ഗാനത്തിന് ശേഷം തുടരും.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. കാലാന്തരത്തിൽ ഇനി ഒരു മരത്തെ പരിചയപ്പെടുത്താം. ഒരുപാട് വർഷങ്ങളായി നമ്മളൊക്കെ വായിച്ച റോബിൻഹുഡ് എന്ന ഒരു ഹീറോയുടെ കഥയുണ്ട്. റോബിൻഹുഡും സംഘവും പലപ്പോഴും താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തികൾ കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുന്നത് ഒരു മരത്തണലിലായിരുന്നു. നമ്മുടെ നാട്ടിലെങ്ങും ആ മരം ഇല്ല. ഓക്കുമരം എന്നാണ് അതിന് പറയുക. ഒരുപക്ഷെ കഥകളിലൊക്കെ നാം വായിച്ചിട്ടുണ്ടാകാം. റോബിൻഹുഡിനും സംഘത്തിനും തണലായിരുന്ന ഓക്കുമരം മരിച്ചു എന്നാണ് വാർത്ത. യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മരമായിരുന്നു അത്. 1000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കണക്ക്. ഈ വസന്തത്തിൽ ഇലകൾ കിളിർക്കാതെ മരം അങ്ങനെ നിന്നുപോയി. വൃക്ഷസ്നേഹികൾ വിവരം ബന്ധപ്പെട്ടവരെ അറിയിച്ചു. അവർ വേണ്ട പരിശോധനകളൊക്കെ നടത്തി. മരമുത്തശ്ശി മരിച്ചു എന്നാണ് അവർ വിധി എഴുതിയത്. കാലാവസ്ഥ മാറ്റത്തിന്റെയും ജനങ്ങളുടെ അമിതമായ സ്നേഹത്തിന്റെയും ഫലമായാണ് മരം 1000 പഴക്കമുള്ള ഈ മരം അകാലത്തിൽ മരിച്ചത് എന്നാണ് കരുതുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മരത്തെ കാണാൻ വന്നിരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, മരത്തിന്റെ പഴക്കവുമല്ല കാരണം. റോബിൻഹുഡിനും സംഘത്തിനും പലപ്പോഴും തണലേകിയ മരം എന്നുള്ളതായിരുന്നു അതിന്റെ പ്രത്യേകത. പണക്കാരെ ബന്ദികളാക്കി അവരുടെ സ്വർണവും പണവും ഒക്കെ പിടിച്ചുപറിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പഴയകാല ഹീറോ ആയിരുന്നല്ലോ റോബിൻഹുഡ്. ആ കഥാപാത്രത്തോടുള്ള താല്പര്യം കൂടിയാണ് ഈ മരത്തെ ഇത്രയധികം ആളുകൾ സ്നേഹിച്ചത്. ആ സ്നേഹം തന്നെയാണ് ഇപ്പോൾ അത് 1000 തികഞ്ഞെങ്കിലും അകാലത്തിൽ മരിച്ചതിന് കാരണം എന്ന് പറയപ്പെടുന്നു. 11 ചുറ്റളവുള്ള തടിയായിരുന്നു ഈ മരത്തിൻ്റെത്. അതിൻ്റെ പരപ്പ് 28 ഉണ്ടായിരുന്നു. ധാരാളം നാടോടി കഥകൾക്കും ഈ മരമുത്തശ്ശി കാരണക്കാരിയായിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ. എന്തായാലും റോബിൻഹുഡിനും സംഘത്തിനും തണലേകിയ മരം ഇനി ഇല്ല എന്നുള്ളതാണ് വിഷമകരമായ വാർത്ത. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചയും രാത്രി 8:00, ബുധനാഴ്ച രാവിലെ 9:00. നന്ദി, നമസ്കാരം.

0: ഗാനത്തിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ. ഇത് എന്റെ റേഡിയോ 91.2.
1: കാക്കാല കണ്ണമ്മ കൺമിഴി.

0: ശുഭദിന ചിന്തകൾ.
1: ഒരുപാട് പേരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ, പല ദുശീലങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പല മാറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമുക്ക് ഹിതകരമല്ലാത്ത പല സ്വപ്നങ്ങളെക്കുറിച്ചും സങ്കല്പങ്ങളെക്കുറിച്ചും വേട്ടയാടലുകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ, മനുഷ്യരെല്ലാം പലപ്പോഴും നിസ്സഹായതയോടെ പറയാറുണ്ട്, എനിക്ക് മാറണം, എനിക്ക് മാറണം, എനിക്ക് മാറണം എന്നൊക്കെ. അതേറ്റവും കൂടുതൽ നാം കേൾക്കുന്നത് ഒരുപക്ഷെ വല്ലാത്ത പുണ്ണത്തടിയുള്ള അല്ലെങ്കിൽ വല്ലാതെ ആഹാരം കഴിച്ച് ചീർത്തിരിക്കുന്നവരോട് നിങ്ങൾ തടി കുറയ്ക്കണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവർ പറയാറുണ്ട്, ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, കഴിയുന്നില്ല, എന്താണ് പരിഹാരം, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, ഏത് മരുന്നാണ് കഴിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മാറ്റം ആരംഭിക്കേണ്ടത് തിരഞ്ഞെടുക്കലുകളിൽ നിന്നാണ്. യുക്തിയും ബുദ്ധിയും നമ്മുടെ യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് സാധ്യതകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആസ്വാദ്യതയ്ക്കും ഭക്ഷണത്തിനും സുഹൃത്ത് ബന്ധങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഇത്തരം തിരഞ്ഞെടുക്കലുകൾ ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ മുമ്പിൽ ഒരേ ആഗ്രഹങ്ങൾക്ക്, ഒരേ ആവശ്യങ്ങൾക്ക് ഒരു കൂട്ടം വിഭവങ്ങളുണ്ടാകാം, ഒരു കൂട്ടം വഴികളുണ്ടാകാം, ഒരു കൂട്ടം മാർഗങ്ങളുണ്ടാകാം. ഈ മാർഗങ്ങൾ സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് ഏറ്റവും ഉചിതമായതിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാറ്റം ആരംഭിക്കുകയാണ്. ആ തിരഞ്ഞെടുക്കുന്നത് ഉപയോഗിച്ചു തുടങ്ങുന്നതോടെ നിങ്ങൾ മാറ്റത്തിന്റെ വഴിയിലായി കഴിഞ്ഞു.

0: അവിടെയാണ് മാറ്റം തുടങ്ങുന്നതെന്ന് തിരിച്ചറിയുന്നത് ശുഭകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
6: എന്ത് സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
7: സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ ലോക പ്രശസ്തമായ ഒഥല്ലോ തന്റെ പ്രിയ പത്നി ഡെസ്റ്റമനെ കുറിച്ച് ഒഥല്ലോ അഭിമാന സമേതം പറയാറുണ്ട്.

ഈ ഡെസ്റ്റമന് ജനിച്ചത് വെനീസ് നഗരത്തിലാണ്, യൂറോപ്പിൽ. അവരുടെ ഭർത്താവ് ഒഥല്ലോ ആഫ്രിക്കക്കാരനാണല്ലോ. ഉത്തരാഫ്രിക്കയിൽ മൂർവർഗക്കാരുടെ ഇടയിൽ ജീവിത ക്ലേശത്തിന്റെ നടുവിൽ

ഒസലയുടെ പട്ടാളത്തിലെ പതാകവാഹകനാണ് ഇയാഗോ. ഇയാഗോയുടെ മനസ്സിൽ ഒഥല്ലോയെ സംബന്ധിച്ച ഒരു പ്രതികാര ബുദ്ധി ഇരുന്ന് പുകയുന്നുണ്ട്. ഇയാഗോയ്ക്ക് ലഭിക്കേണ്ടതാണ് ഉപനായക പദവി, ലെഫ്റ്റനന്റ് പദവി എന്ന് അയാൾ വിശ്വസിക്കുന്നു. പക്ഷേ ഒഥല്ലോ ചെയ്തതെന്താ? അയാൾ ഇഷ്ടത്തോടിന് കാഷ്വയ്ക്ക് കൊടുത്തു കളഞ്ഞു ലെഫ്റ്റനന്റ് പദവി. വരട്ടെ, സന്ദർഭം വരുമ്പോ ഇവനെ ഞാൻ പിടിച്ചോളാം. ഇങ്ങനെ ഒരു പ്രതികാര ബുദ്ധി അവന്റെ മനസ്സിൽ പുകയുന്നുണ്ട്. ഇനി ഒരാളെ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. റോഡ്രിഗോ, ഒരു വിഡ്ഢിയാൻ റോഡ്രിഗോ. ഡെസമനെ കല്യാണം കഴിക്കാൻ മോഹിച്ച് നടന്നവനാണ് ഈ റോഡ്രിഗോ. കിട്ടിയില്ല. ഡെസമനെ ഒഥല്ലോയുടെ ഭാര്യയായി കഴിഞ്ഞിട്ടും ഇനിയും അവൾ തന്റേതായി തീരും എന്ന് സ്വപ്നം കണ്ടു കഴിയുന്ന ഒരു വിഡ്ഢിയാൻ. ഈ കഥ അർദ്ധരാത്രി കഴിഞ്ഞ ഒരു സമയത്ത് വെനീസ് നഗരത്തിൽ ആരംഭിക്കുന്നു. ചന്ദ്രനില്ല കൂലിരുട്ടാകുന്ന കരിമ്പളം പോതച്ച് വെനീസ് നഗരം ഉറക്കമാണ്.

ഈ സ്ഥലത്തിൽ പൗരന്മാരെല്ലാം ഗാഠനിദ്രയിൽ ആണ്ട് കിടക്കുന്ന സമയം. ആ തെരുവിലും ഒരൊറ്റ മനുഷ്യനെയും കാണാനില്ല. പക്ഷേ അവിടെ ആ ബംഗ്ലാവിന്റെ ഗേറ്റിൽ അതാ നിൽപ്പതു

0: കള്ളന്മാരാണോ പതുങ്ങി പരിങ്ങി നിൽക്കുന്ന രണ്ടെണ്ണം ആ ഗേറ്റിനടുത്ത് എടുത്ത മറ്റവനോട് പറയുന്നു. എനിക്ക്
1: കൂട്ടുകാരന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോ അതൊക്കെ വിളിച്ചു.
0: വീട്ടിൽ ആരും ഇല്ലേ? ഏ വീട്ടുകാരെ, ഇവിടെ ആരും ഇല്ലേ?
1: ഒന്നുകൂടെ പതുക്കെ വിളിയടാ, അവരെ ഉടന്നു പോകടാ.
0: വീട്ടുകാരെ, ഇവിടെ ആരും ഇല്ലേ? നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ വിളിക്കാം. ഏ വീട്ടുകാരെ, ഇവിടെ ആരും ഇല്ലേ? ഏ ഇവിടെ കള്ളക്കാരി.
1: നോക്കടാ, മോള് തന്നെ വിളക്ക്. ആളുണർന്നിട്ടുണ്ട്,
0: ആളുണർന്നിട്ടുണ്ട്.
1: ഞാനിനി ഇവിടെ നിൽക്കില്ല. പറയാനുള്ളത് നീ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറയും. വേണം പറയുമല്ലോ, ഏറ്റല്ലോ. ഗുഡ് നൈറ്റ്. അവൻ കടന്നു. ആരാണാവോ സൂക്ഷമായിട്ട് കിടന്നുറങ്ങി? ആരും കൊത്തിയുണർത്തി കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് കടന്നത് മറ്റാരുമല്ല ഇയാഗോ. മനസ്സിൽ പ്രതികാരത്തിന്റെ പകയുമായിരിക്കുന്ന ഇയാഗോ ഇവിടെ നിൽക്കുന്നത് റോഡ്രിഗോ. ഒരു മധ്യവയസ്കൻ പ്രത്യക്ഷപ്പെടുന്നു ആ വീട്ടിന് മുകൾ തട്ടിൽ. വിളക്ക് ഉയർത്തി പിടിച്ച് അദ്ദേഹം ചോദിക്കുന്നു, ആരാണത്? ബഹളമുണ്ടാക്കുന്നു. റോഡ്രിഗോ പെട്ടുന്നില്ല, നാശങ്ങൾ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. ആരാണത് ബഹളമുണ്ടാക്കുന്നത്?
0: ഞാനാണ്.
1: പേരില്ലേ?
0: റോഡ്രിഗോ.
1: ആഹാ, നീയോ? എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിന്റെ പരിസരത്തിന് നിന്നെ കണ്ടുപോരുന്നത്? പറഞ്ഞിട്ടില്ലേ നേരെ വന്ന് വിളക്കിട്ടെന്ന് ഞാൻ പാഠം പഠിപ്പിക്കും. മര്യാദ കിട്ടും.
0: ക്ഷമിക്കണേ, ഞാൻ അസഖ്യപ്പെടുത്തിയപേക്ഷയുണ്ട്. പോയി നോക്കും മോപ്പൻ മകളുടെ പോയി നോക്കും മോപ്പൻ മകളുടെ
1: എന്താ
0: അങ്ങയുടെ മകളെ? ഈ നാട്ടിലെ സേനാനായകരോധല്ലോ. വോട്ടിഞ്ഞോട്ട് പോയി.
1: മനുഷ്യനെ ആക്ഷേപിക്കാൻ നടക്കരുത്, മനുഷ്യനെ ആക്ഷേപിക്കാൻ നടക്കരുത്.
0: തിരുമേനി, ഞാൻ ഈ പറയുന്ന അവിടത്തേക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് അറിയാം, പക്ഷെ എന്റെ അപേക്ഷ ഞാൻ ആവർത്തിക്കുകയാണ്. പോയി നോക്കും ഓപ്പൻ മകളുടെ.
1: ഇതുവരെ ഇത്രയും ധൈര്യമായിട്ട് അവർ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സംശയം തോന്നി. ചെന്ന് വാതിൽ തട്ടി. മോളെ, വാതിൽ തള്ളിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. അദ്ദേഹത്തിന് വാഞ്ഞുപോയി. ആ പെണ്ണ് മകൾ ഡസ്റ്റ്മൻ ഉറങ്ങുന്ന കിടക്കയ്ക്ക് ചുറ്റും മണ്ണ് കിടക്കുന്ന യവനിക്ക് വലിച്ചു ചേർത്ത് നോക്കുമ്പോൾ മകളെ തിരിച്ചോളങ്ങി ഇവിടെ കിടന്ന് മകളെ ഉണ്ടാക്കാൻ പോരാ. അവൾ അവിടെ ഉണ്ട്, ഒതല്ലോട് ബംഗ്ലാവിലുണ്ട്. എല്ലാരെയും വിളിക്കൂ, അരിചരന്മാരെ വിളിക്കൂ, ആയുധം എടുക്കാൻ പറയും. സമയം കളയരുത്. ഒരു സംഘമാണ് പുറപ്പെട്ട് കഴിഞ്ഞു. ആളും തൂങ്ങും പരിചയം വിളിച്ചും ഏറ്റവും മുമ്പേ അവൻ റോഡ്രിഗോ. പെണ്ണിന്റെ തന്നെ രണ്ടാമതാണ്. ഈ സമയത്ത് ഒതല്ലു അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ ഉമ്മറത്ത് ചിന്താധീനായിട്ട് നടക്കുന്നു. ഒരു നിഴലി പോലെ അവനുണ്ട് ഇയാഗോ. അവൻ പറയുന്നു, സേനാനായക, ആ റോഡ്രിഗോ അങ്ങേ കണ്ടമാനം ആക്ഷേപിക്കുന്നല്ലോ. അവൻ കല്യാണം കഴിക്കാൻ നിശ്ചയം കഴിച്ചു വെച്ചിരുന്ന പെണ്ണിനെ അങ്ങ് മോട്ടിച്ചോണ്ട് പോയെന്നൊക്കെയില്ലേ അവന്റെ ആരോപണം? അതൊക്കെ പറഞ്ഞിട്ട് ഓ നനച്ചാലും കുളിച്ചാലും തീരാത്ത കുറെ ആക്ഷേപം അതൊക്കെ കേട്ടിട്ടുണ്ട്. രക്തമകം തളച്ചു, പക്ഷേ ഞാനൊന്നും ചെയ്തില്ല.
0: ഇയാഗോ, ജീവിതകാലം അത്രയും അവിവാഹിതനായി കഴിയാൻ തീരുമാനിച്ചുവെന്നാണ് ഞാൻ, ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ. പക്ഷേ

0: കേഷുവോട് വന്നു. ഉപനായകൻ കേഷു, കേഷുവും കൂട്ടരും അയാൾ സേനാനായകനെ അഭിവാദനം ചെയ്തു.
1: അങ്ങോട്ടെ രാജസന്നിധിയിൽ എത്തണം.
0: എന്താണ് രാജസന്നിധി? അർദ്ധരാത്രി.
1: എന്തോ അത്യാവശ്യ കാര്യമാണ്, അങ്ങനെ കൂട്ടിക്കൊണ്ട് ചെല്ലണം.
0: ശരി, ഞാൻ ഉടനെ വരാം. അതെ, അകത്തു പോയി ഭാര്യയോട് യാത്ര ഉച്ച വഴി വന്നു. പുറപ്പെടാൻ ഭാവിച്ചപ്പോൾ ഞാൻ കൊച്ചാടി വന്നു.
1: സേനാനായക, എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഭാര്യയുടെ അച്ഛനും കൂടുതലും വളർന്ന ഒരു വഴക്കിന്റെ ലക്ഷണമാണ്. ഓ, ഒരടിയുടെ മണം വരുന്നുണ്ട്. ഒന്ന് ഒളിച്ചു തേക്കാവോ?
0: ആരാലും വരട്ടെ, ഒന്നല്ലോ വിളിച്ചു വെച്ചു.
1: ആ വരുന്ന ആരൊക്കെയാണ്?
0: ശബ്ദം കേട്ടപ്പോൾ അച്ഛന് ആളുടെ മനസ്സിലായി. അദ്ദേഹം വിളിച്ചു പറയുന്നു,
1: ഊരിപ്പിടിച്ചവാളുമായി അനുജന്മാർ പാഞ്ഞു ചെല്ലുമ്പോൾ
0: അക്ഷോഭ്യനായി നിന്ന് ഒത്തല്ലോ വിളിച്ചു പറഞ്ഞു, കീപ് അപ് യുവർ ബ്രൈറ്റ് ഷോട്സ്, ദി ട്യൂബ് ഇസ് ബർസ്റ്റിംഗ്.
1: ഭദ്രമുറയിൽ

0: ഈ പരിഹാസം കൂടെ കേട്ടപ്പോഴേക്ക് അദ്ദേഹത്തെ സഹിക്കുമെന്ന സങ്കടം അടക്കാനാവാത്ത ദേഷ്യം.
1: നോക്കി നിൽക്കുന്നോടാ, പിടിച്ച് കെട്ടണവനും കഴുത്ത് വെട്ടണം.
0: കഴുത്തുണ്ടാവുകയാണോ എങ്കിലേ

0: രാജാവ് എന്നെ കാത്തിരിക്കുന്നെന്തോ അത്യാവശ്യ കാര്യമുണ്ട്. അവിടം വരെ ചെന്നിട്ട് എന്താ സംഗതി നിറഞ്ഞിട്ട് വന്നേക്കാം, പിന്നെ കഴുത്ത് വെട്ടിക്കോളൂ.
1: ഓഹോ, ഇയാളെ രാജാവ് കാത്തിരിക്കുന്നല്ലേ. ഞാനും വരുന്നു. വാദിയും പ്രതിയും രാജസന്നിധിയിലെത്തി. വെനീസിലെ രാജാവ് കാത്തിരുന്നത് ആ വാദിയല്ല, പ്രതിയെയാണ്. ഒത്തല്ലോ കണ്ടപ്പോ അദ്ദേഹത്തിന് സന്തോഷമായി. ആ ഒത്തല്ലോ വരൂ വരൂ. നമ്മുടെ നാട്ടിൽ ഒരു മഹാവിപത്ത് നേരിട്ടിരിക്കുന്നു. ആ സൈപ്രസ് ദ്വീപിന് ചുറ്റും തുറക്കുകട യുദ്ധ കപ്പലുകൾ വളച്ചിരിക്കുന്നു. ഏത് നിമിഷവും ആ ദുരന്തം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളെ എല്ലാ മറ്റാരെയും കൊണ്ടയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. രാജകൽപ്പന ഞാൻ അനുസരിക്കുന്നു എന്ന് ഒത്തല്ലോ പറഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മൂപ്പലാന്റെ രാജാവ് കണ്ടത്. അല്ല, നിങ്ങൾ വന്നോ? നിങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹി. രാജ്യത്തിന്റെ ആപത്തുണ്ടായപ്പോ ആരും വിളിച്ചില്ലെങ്കിൽ അർദ്ധനാഥിക്ക് ചെല്ലിട്ടു വന്നല്ലോ. മഹാരാജാവിൽ രാജ്യസ്നേഹമല്ല. പിന്നെ
0: അടിയന്റെ മകൾ
1: മരിച്ചു പോയോ?
0: ഓ, അങ്ങനെ പറയുന്നതാ സത്യം. ഞാൻ അറിഞ്ഞില്ലെന്നിനി പേര് ഉറക്കമായിരുന്നു. ഒരു കാട്ടുകള വീട്ടിൽ കയറി വന്ന് പേടിനെ കാണി പൊടി കിട്ടോ ഗുണോത്തരം ചെയ്തോ അവളെ മോടിച്ചോണ്ട് പോയി കളഞ്ഞു.
1: അല്ല, നിങ്ങൾ പറയുന്ന കേട്ടുകൊണ്ട് നിങ്ങളെ മകളെ മോട്ടിച്ചോണ്ട് പോയി ആരാണ് നിങ്ങൾക്ക് അറിയാവുന്നല്ലോ. ആരാണെന്ന് പറയൂ, ആരായാലും പറയൂ. എന്റെ സ്വന്തം മകനാണെങ്കിൽ പറയൂ. മഹാരാജാവേ, മറ്റാരുമല്ല, ഈ നാട്ടിൽ ആണുങ്ങളില്ലാത്ത പോലെ എവിടെ കിടന്ന ഒരു കാട്ടുകളരെ, ഒരു കാട്ടുകർമ്മരെ ഇവിടുത്തെ സൈന്യാധിപനായിട്ട് കൽപ്പിച്ച് നിയമിച്ചിട്ടുണ്ടല്ലോ. ഇതാ നിൽക്കുന്നു

ശരിയാണോ? മഹാരാജാവ് കാര്യം ശരിയാണ്, അദ്ദേഹത്തിന്റെ മകളെ ഞാൻ വിളിച്ചോണ്ട് പോയി പോയി. പക്ഷെ അദ്ദേഹം അറിയുന്ന മാതിരിയല്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്വാസം വരില്ല. യാഗോ നിജന്ന് അവളിക്ക് വരാൻ പറയും. യാഗോ ഓടി ഓടി, ശരി അതാണ് സത്യം. ആ പെണ്ണിക്ക് വരട്ടെ, രാജാവ് പറഞ്ഞു അവൾ വരട്ടെ, അപ്പൊ നമുക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അറിയാം. നിങ്ങൾക്ക് പറയാവളെ പറയൂ, ധൈര്യമായിട്ട് പറയൂ. മഹാരാജാവേ, ഇതാ ഡസ്റ്റ് ബൾ അക്ഷർ വളർന്നു.

സ്നേഹത്തിന് എന്നോട് വലിയ കാര്യമായിരുന്നു. എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അണഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോ ഇദ്ദേഹത്തിന് എന്റെ പൂർവ്വകഥ അറിയണം. ഞാനെല്ലാം എന്റെ കഥ, ആത്മകഥ, ആഫ്രിക്കയിൽ ജനിച്ച ഞാൻ ഇവിടുത്തെ സൈന്യാധിപനായത് കഥയല്ലേ വിസ്തരിച്ചിങ്ങനെ പറയുമ്പോൾ.

സിസ്റ്റമന്. പക്ഷേ ആദ്യവസാനം അവൾ എന്റെ കഥ കേട്ടിട്ടില്ല. ഉൽക്കട എഴുന്നേറ്റ് പോയാലോ തൻ ഗൃഹ ജോലി. അവൾ വീണ്ടും വന്നിരിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ കഥ പറഞ്ഞു നിർത്തിരിക്കും. ഒരിക്കലും അവൾ എന്റെ കഥ ആദ്യവസാനം കേട്ടിട്ടില്ല. മഹാരാജാവേ, ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ കൃത്യം വന്ന് പറയുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലണം. ചെന്നു, ചെന്നപ്പോഴും ആരും അവിടില്ല. ഞാൻ വാതിൽ തട്ടി വിളിച്ച് ഇറങ്ങി വന്നത് ഡസ്റ്റമനാണ്. ഞാൻ ചോദിച്ചു, അച്ഛനില്ലേ? ഇല്ല, അച്ഛനില്ല. അച്ഛനില്ലേ? അപ്പോഴെന്നെ വിളിപ്പിച്ചാരാണ്? വിളിപ്പിച്ചത് അച്ഛനല്ല, സേനാനായക. എനിക്ക് അങ്ങയുടെ ജീവിതകഥ ആദ്യവസാനം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ദയവായി ഒന്ന് പറയൂ. മഹാരാജാവേ, ഞാനെന്റെ കഥ പൊട്ടിപ്പും തൊങ്ങലും വെച്ചങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. കഥ തീർന്നപ്പോ പെണ്ണിന്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് അവൾ കണ്ണു തുടച്ചിട്ട് എന്നോട് പറയുന്നു,

0: എന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ? അങ്ങനെ മറച്ചൊക്കെ പറഞ്ഞത് ഇതിൽ കൂടുതൽ എങ്ങനെ പറയും, എങ്ങനെ തെളിച്ചു പറയും ഇത്തരം കാര്യങ്ങൾ ഒരു കാമുകന്റെ മുഖത്ത് നോക്കി കേട്ടു? മഹാരാജാവേ, സത്യം പറയട്ടെ, ഞാനും അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞു, കത്തും മറുപടി വായി. അവസാനം ഞങ്ങൾക്ക് ഇരുവർക്കും അറിയാം ഈ അച്ഛൻ ഞങ്ങളുടെ ബന്ധം ഇഷ്ടപ്പെടില്ല. ഈ അച്ഛൻ അറിയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇതാണ് ഞങ്ങൾ ഞാൻ ചെയ്ത കൂടോത്രം. അതാ അവൾ വരുന്നു, ഡസമന വരുന്നു. ഡസമൻ വേഗം വരും, അച്ഛനോട് സംസാരിച്ചു. അച്ഛന് ബോധ്യം വരട്ടെ. മകൾ വരുന്നു, കേട്ടപ്പോഴേക്ക് അച്ഛനൊക്കെ ചൂടായി. കർമ്മനും പോയവളെ, ഇവിടെ കൂടിയിരിക്കുന്ന ഈ മാന്യന്മാരിൽ എടീ ഞാനുൾപ്പെടെയുള്ള മാന്യന്മാരിൽ നിനക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും എനിക്ക് ഇപ്പോഴറിയണം. ആ അച്ഛ, അച്ഛൻ എന്തിനാ ബഹളമുണ്ടാക്കുന്നത്? അച്ഛൻ എന്തത്ത സംശയം? എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും എന്റെ അച്ഛനോടല്ലേ. അച്ഛ, ഇന്നലെ വരെ ഞാൻ അച്ഛന്റെ ഓമന മകൾ മാത്രമായിരുന്നു. ഇന്ന് മുതൽ ഞാൻ അച്ഛന്റെ ഓമന മകൾ മാത്രമല്ല, ഇതാ നിൽക്കുന്നു ഈ നാട്ടിലെ സേനാനായകൻ ഒതല്ലോ, ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്.
1: മഹാരാജാവേ, ഞാൻ പോകുന്നു, ഇവിടെ എന്റെ മകളല്ല.
2: ഇറങ്ങിപ്പോയ മുമ്പിൽ പിന്നെയും തിരിച്ചു വന്നു. ഒത്തല്ലോ, എനിക്ക് തന്നോടൊരു കാര്യം പറയാം. തന്റെ ഭാര്യ ഈ നക്ഷത്രവൾ, ഇവൾ എന്റെ മകളല്ല. ഇവൾ എന്റെ മകളായിരുന്നെങ്കിൽ എന്നെ ചതിക്കില്ല. ഇവൾ അച്ഛനെ വഞ്ചിച്ചവൾ. ഏ മനുഷ്യ, ഇവൾ അച്ഛനെ വഞ്ചിച്ചവ. അച്ഛനെ വഞ്ചിച്ചവൾ ചിലപ്പോൾ ഭർത്താവിനെയും വഞ്ചിക്കും. തനിക്ക് കേൾക്കണോ, തന്നെ ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെ തന്റെ ഭാര്യ എന്നോട് ചോദിച്ചിട്ടുള്ളത്, അച്ഛ ഈ കറുത്ത മനുഷ്യനെ എന്തിനാ എപ്പോഴും വീട്ടിൽ വിളിക്കുന്നത്? എനിക്ക് ഇളക്കാണെന്ന് പേടിയാവുന്നു, പേടിയാവുന്നു പറഞ്ഞോളാം. ഇവള് അച്ഛനെ വഞ്ചിച്ചോള, അച്ഛനെ വഞ്ചിച്ചോളൊരു പക്ഷേ ഭർത്താവിനെയും വഞ്ചിക്കും. ഓർമ്മ ഒപ്പനാണ് ഇറങ്ങിപ്പോയി. ഇതെല്ലാം കണ്ടും കെട്ടും രസം പിടിച്ചിരിക്കുകയാണ് രാജാവ്. അദ്ദേഹം പറഞ്ഞു, ഒത്തല്ലോ നിങ്ങൾ ഭാഗ്യവാനാണ്. ഈ നാട്ടിലെ സൗന്ദര്യതാണ് എന്റെ മുമ്പിൽ എന്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ഭാര്യയായിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് നിർഭാഗ്യമുണ്ട്, നിങ്ങൾ ഉടനെ യുദ്ധത്തിൽ പോകും. അത് വേറെ കാര്യം, ഇത് വേറെ കാര്യം. ഒത്തല്ലോ സൈന്യവും പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നീലക്കടൽ തിരമാലകൾ കീറിമുറിച്ചുകൊണ്ട് പടക്കപ്പലുകൾ പാക്കപ്പലുകൾ വരിവരിയായി നിരവധിയായി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും നേരത്തെ സൈപ്രസ് നടത്തുന്നത് കാഷ്യും കൂട്ടരുമാണ്, ഉപനായകരും കൂട്ടരും. അവർ സൈപ്രസ് കോട്ടയിൽ കയറിയത് കണ്ണാടി വെച്ച് കടലിലേക്ക് നോക്കുകയാണ്. ഒന്നല്ലോ സഞ്ചരിച്ച കപ്പൽ കാണുന്നില്ല. വല്ലാത്ത പ്രകൃതി ശോഭം തിരമാലകൾ കപ്പലിച്ച ആകാശം പോയോ എന്ന് പിന്നെ ഞങ്ങളുടെ ഗതി എന്താണ്? ഇല്ല, ആ പശ്ചിമചക്രവാളത്തിൽ പൊട്ടുപോലെ യാനപാത്രം പ്രത്യക്ഷപ്പെട്ടു. ആ കപ്പൽ കരക്കണം, അതിൽ നിറഞ്ഞത് ഒത്തല്ലോ അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ ഡെസ്റ്റമന. അവളുടെ പിന്നാലെ എമീലിയ, ഇയാഗോടെ ഭാര്യ എമീലിയ. അവളുടെ പിന്നാലെ ഇയാഗോ, അവന്റെ പിന്നാലെ ഇതാ റോഡ്രിഗോ. അവൻ ഇവിടെയും വന്നിരിക്കുക വഴക്കുണ്ടാക്കാൻ. കാഷ്യൂ വിളിച്ചു പറഞ്ഞു, സൈപ്രസ് വാസികളെ, ഇതാ നമ്മുടെ സേനാനായകന്റെ ഭാര്യ ഡെസ്റ്റമന സസുഖം കരക്കെത്തിയിരിക്കുന്നു.

അവരുടെ കൈ പിടിച്ചു കുലുക്കി സ്വീകരിച്ചു. അപ്പോഴേക്കും ഒത്തല്ലോ സഞ്ചരിച്ച കപ്പൽ കരിക്കണഞ്ഞു. സേനാനായകൻ കരിക്കിറങ്ങി അദ്ദേഹം വിളിച്ചു പറഞ്ഞു, സൈപ്രസ് നിവാസികളെ, ഞാൻ സഞ്ചരിച്ച കപ്പൽ ഇന്നലത്തെ കൊടുക്കാറ്റിൽപ്പെട്ട് കുറെ അകലെ പോയി. ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. ആ ഒരു സന്തോഷ വർഷമാനമാണ്. ഉടനടി യുദ്ധമുണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ ഇന്ത്യയിലെ ചുറ്റും വന്ന തുർക്കിയുടെ യുദ്ധക്കപ്പലുകളെല്ലാം ഇന്നലത്തെ കൊടുക്കാറ്റിൽപ്പെട്ട് പൊങ്ങിപ്പോയി. ഇന്ന് ഇതൊരു സുദിനമാണ്. ഈ രാത്രി നിങ്ങൾ യഥാർത്ഥം ആഘോഷിച്ചുള്ളൂ. യാഗോ ഉത്തരവ്, ദേശോ ഉത്തരവ്. നമ്മൾ പട്ടാളക്കാരാണ്, നമുക്ക് ഉത്സവവും ആഘോഷമൊന്നുമില്ല. ഇന്ന് രാത്രിയും വിജിലന്റായിരിക്കണം. ജോലിയെല്ലാം അസിസ്റ്റന്റുമാരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഭാര്യ വിളിച്ചുകൊണ്ട് അവിടുത്തെ ബംഗ്ലാവിലേക്ക് പോകും.

ഒന്നിച്ചു. വാട്ടർലോയും ലെസ്റ്റമനെ പോകുമ്പോ അവരെ തന്നെ ഉറ്റു നോക്കി നടക്കുന്നു. അത്ഭുത ഭാവത്തിൽ നോക്കി നടക്കുന്നു. എന്നിട്ട് കാഴ്ചയുടെ ചുമല്ലും തട്ടി ഒരാളിയ ഒന്ന് നോക്കടാ, എന്തൊരു സൗന്ദര്യം, ലുക്ക് അറ്റ് ദാറ്റ് ഇൻവൈറ്റിംഗ് ഐസ്. അവരുടെ കണ്ണുകൾക്ക് കൊടുക്കണം കാശ്. പക്ഷെ കാഷ്വൽ കിട്ടൂല യജമാനന്റെ ഭാര്യയുടെ സൗന്ദര്യം നോക്കാൻ. അവനറിയാം അത് അപകടം പിടിച്ച് പണിയാണെന്ന്. ഇയാൾ താളം മാറ്റി.

0: കുടിക്കാമോ? കാൽഷ്യം കുടിപ്പിച്ചു. കുടിക്കാത്തോ കുടിച്ചപ്പോ ചില അനാശാസ സംഭവങ്ങൾ ഉണ്ടായി. അടുത്ത ദിവസം രാവിലെ ഒത്തല്ലോ താമസിക്കുന്ന ബംഗ്ലാവിന്റെ ഗേറ്റിൽ നിൽക്കുന്നു കാൽഷ്യം. തകർന്നുപോയി ഒറ്റ രാത്രി കൊണ്ട് അവനൊന്ന് സംഭവിച്ചു. അവരകത്തേക്ക് നോക്കി ആരെയോ കൈകാട്ടി വിളിക്കുന്നു. ഇതാ വരുന്ന എമേലിയ യാഗോടെ ഭാര്യ വരുന്നു. അവൾ ചോദിച്ചു, അല്ല ഇതാരെ കഴിച്ചോ, എന്ത് സംഭവിച്ചു? നേരാണോ ഇന്നലെ രാത്രി നിങ്ങൾ എന്റെ ഭർത്താവ് കൂടെ പോയി കുടിച്ചെന്നോ? കുടിയും കഴിഞ്ഞ ഇവിടുത്തെ ഗവർണറെ ആക്രമിച്ചെന്നോ? ബഹളം കെട്ടു സേനാനായകൻ അറിഞ്ഞു വന്നെന്നോ? നിങ്ങളെ പിരിച്ചുവിട്ടെന്നൊക്കെ പറയും. സത്യമാണോ? സത്യമാണ്. അപ്പൊ നിങ്ങളിപ്പോ ഉപനായകനല്ല. അല്ല, ഞാൻ വന്നത് നീ എന്നെ സഹായിക്കണം. യജമാൻ അകത്തുണ്ടോ? അതിലകത്തുണ്ടോ?
1: ഇല്ല, എന്റെ ഭർത്താവ് വിളിച്ചോണ്ട് പോയി കോട്ട പരിശോധിക്കാനൊന്നും പറഞ്ഞ രണ്ടുപേരും കൂടി ഇപ്പൊ പോയതേ ഉള്ളൂ.
0: എടി എങ്കിൽ നിന്റെ കൊച്ചമ്മയും കൂടെ വിളിക്കൂ.
1: എന്തിന്?
0: എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്.
1: മോശക്കാരനല്ലോ, ചുമ്മാതല്ലോ പിരിച്ചു വിട്ടത്.
0: എടി അതൊന്നുമല്ല, നിന്റെ ഭർത്താവ് എനിക്കൊരു ബുദ്ധി പറഞ്ഞമ്മ. ഞാൻ കൊച്ചമ്മയുടെ സങ്കടം പറഞ്ഞ കൊച്ചമ്മ അദ്ദേഹത്തോട് പറയും, അദ്ദേഹം തിരിച്ചെടുക്കും.
1: ഓ, അത്രേ ഉള്ളൂ? എങ്കി ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം. അവൾ ചെന്ന് ഡസ്മനെ വിളിച്ചോണ്ട് വന്നു. സഹതാപാർദ്ദയായ ഡസ്മന കാഷ്യെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ വിശേഷം?
0: കൊച്ചമ്മ വിശേഷമൊക്കെ അറിഞ്ഞാണോല്ലോ എന്നെ പിരിച്ചു.
1: ഞാൻ അറിഞ്ഞു, കഷ്ടമായിപ്പോയി. സാരമില്ല, പേടിക്കണ്ട, തിരിച്ചെടുക്കും തോന്നു. ഇല്ലെങ്കിൽ ഞാനത് പറഞ്ഞേക്കാം. എന്താ മേലിയ, നമുക്കൊന്ന് പറഞ്ഞേക്കാം അദ്ദേഹത്തോട്.

0: ക്ഷമ അദ്ദേഹം വരുന്നുണ്ട്, യജമാനും വരുന്നുണ്ട്.
1: ശരിയാണ്, ഒത്തല്ലോ വരുന്ന ഒറ്റയ്ക്കല്ല, യാഗോയുമുണ്ട്. ഒത്തല്ലോ വരുന്ന കണ്ടപ്പോഴേ കാഴ്ചക്കാരൻ ഓടാൻ ഭവിച്ചു, ഡസ്റ്റ് തടഞ്ഞു. അല്ലേ, അദ്ദേഹം വരട്ടെ, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമല്ലോ.
0: വേണ്ട വെച്ചും അദ്ദേഹം എന്നോട് വളരെ ഗൗരവപ്പെട്ടിരിക്കുകയാണ്, ഞാൻ പോട്ടെ.
1: കാഴ്ച ഇറങ്ങി ഓടി, ദൂരം വരുന്ന ഭർത്താവ് കാണുന്നതാ. അദ്ദേഹം വരുന്ന കണ്ടിട്ട് ഭാര്യ അടുത്തുനിന്ന് കാഴ്ച ഇറങ്ങി ഓടുന്നു. അദ്ദേഹം രംഗം ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ കൂടെ നിൽക്കുന്ന യാഗോ ആരോടെന്നത് പറയാണ്, അതെനിക്ക് പിടിച്ചില്ല, അതെനിക്ക് തീരെ പിടിച്ചില്ല. ഒത്തലോടെ മനസ്സിൽ ഉടക്ക് വീണു, പക്ഷെ ഒന്നും ഭാവിക്കാതെ ഭാര്യ അടുത്ത് വന്നു. ഭാര്യ അടുത്ത് ചെന്നു, ഭാര്യ പുറത്തേക്ക് വന്നു,
0: ഇവിടെ നിൽക്കുകയാണോ?
2: ഉണു ഉണുമൊരുങ്ങിയ
0: എന്താ മിണ്ടാത്തത്, എന്താ മുഖമല്ലാതിരിക്കുന്നത്, സുഖമില്ലേ?
1: ആ, എനിക്ക് നല്ല സുഖമില്ല.
0: എന്താ?
1: എനിക്ക് വല്ലാത്ത തലവേദന.
0: അവിടെ
1: ഭർത്താവിന്റെ നക്ഷത്രത്തെ കൈവച്ചു.
0: ആ, ചൂടുണ്ടല്ലോ, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, വിശ്രമിക്കാൻ തിട്ട. സാരമില്ല, ഞാനിപ്പൊ തലവേദന മാറ്റിത്തരാം. അങ്ങയുടെ കൈലേശ് അങ്ങയുടെ നക്ഷത്രത്തിൽ ചേർത്ത് വെച്ചൊന്ന് കെട്ടിത്തരാം. ഒരു മണിക്കൂർ കഴിയുമ്പോ തലവേദന മാറും, കെട്ടട്ടെ.
1: അവള് കൈലേശമായി അദ്ദേഹത്തിന്റെ നക്ഷത്രത്തിൽ കൈലേശം വെച്ച് കെട്ടാൻ നടത്തിയെന്ന് ഒത്തല്ലോ കൈ തട്ടി
0: കൊണ്ടുപോകും.
1: അസ്വസ്ഥനായി അദ്ദേഹം അകത്തേക്ക് പോയി. അവൾ ഭർത്താവിനെ അനുഗമിച്ചു. ആ കൈലേശം അവിടെ വീട് കിടക്കുകയാണ്, അവിടെ അത് കണ്ടില്ല, ഓർത്തില്ല, അറിഞ്ഞില്ല. അതാ വരുന്നു എമീലിയ. അവൾ ആ കൈലേശം എടുത്തു.
0: കൈലേശം ഇതെങ്ങനെ വീണുപോയി? വളരെ സൂക്ഷിക്കുന്നതാണല്ലോ അദ്ദേഹം ആദ്യമായി കൊടുത്ത പ്രേമ സമ്മാനമാണ്. ഇതെങ്ങനെ വീണുപോയി, എന്തിനാണെന്ന് അറിഞ്ഞില്ല. രണ്ടു ദിവസം കൊണ്ട് എന്റെ ഭർത്താവ് പറയുന്നു ഈ കൈലേശം മോട്ടിച്ചോട്ട് കൊടുക്കണം. ആ, അതാ വരുന്നു ഭർത്താവ്.
1: യാഗോ കൈലേശം കൊണ്ടുപോയി, ഓട കഴിക്കാതിരുന്നോ തല്ലോ ഉണ്ടെന്ന് വരുത്തി പെട്ടെന്ന് പുറത്തിറങ്ങി പോവുകയും ചെയ്തു. ഭാര്യ ചോദിക്കുന്നു,
0: എവിടെ പോകുന്നു?
1: സമാധാനമില്ല അദ്ദേഹത്തിന്, മനസ്സമാധാനമില്ല. എന്തൊക്കെയോ കേട്ടിരിക്കുന്നു, നിർഭാഗ്യകരമായി എന്തൊക്കെ കേട്ടു, അതിന്റെ വിശദാംശങ്ങൾ അറിയണം. അദ്ദേഹത്തെ യാതൊരു കാണണം. ഭാര്യക്കൊന്നും മനസ്സിലായില്ല. മൊതലോ ചെന്നിയോ കണ്ടു, എടാ ദ്രോഹി, എടാ നീ എന്റെ മനസ്സമാധാനം തകർത്തടാ ദ്രോഹി.
0: എന്താ
1: നീ പറഞ്ഞില്ലേ എന്റെ ഭാര്യ, എന്റെ ഭാര്യ സ്വയണിയാണ്, എനിക്കുള്ള വിശ്വാസമാണ്, പരിപൂർണ വിശ്വാസമാണ്. നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്നതിൽ തെളിവ് തരൂ, തെളിവ്, വ്യക്തമായ തെളിവ് തന്നില്ലെങ്കിൽ ഒത്തല്ലോ ചാടി വിടങ്ങൾ അവന്റെ കഴുത്തിൽ കൊത്തിപ്പിടിച്ചു. ഒത്തല്ലോ പിടി പിടിക്കോ.
0: എന്തിനു വേണ്ടിയാ പിടിച്ചത്? ഞാൻ ചോര വരുന്നുണ്ടോ? അല്ലെങ്കിലും ഇങ്ങനെ സത്യം പറഞ്ഞാ പെടലിക്ക് പിടികിട്ടും. നാട്ടുകാരെ ആരും സത്യം പറയരുതേ, സത്യം പറഞ്ഞാൽ പെടലിക്ക് പിടികിട്ടും.
1: അതുകൊണ്ടല്ലടാ എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ്, നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് തെളിവ് വേണ്ടേ?
0: എന്റെ സേനാനായക ഇതിനൊന്നും തെളിവ് കിട്ടുന്നില്ല. പിന്നെ ഒരു ചെറിയ തെളിവ് തരാം, അത് തെളിവായിട്ട് അങ്ങ് അംഗീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നമ്മുടെ കാഷ് ഉറക്കത്തിൽ വർത്തമാനം പറയും. ഓ, ഇന്നലെ ഞാൻ അവിടെ ചെന്നു, നേരെ വരട്ടിക്കൊണ്ട് അവിടെ കിടന്നുറങ്ങി. ഞങ്ങൾ രണ്ടും കൂടി ഒരു കട്ടിൽ കിടന്ന പതിന് അവനെ ഉറക്കമായി. ഞാൻ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുക, രാത്രി ഒരു മണിയായപ്പോ ഉറങ്ങിക്കിടക്കുന്ന കാഷ് എന്റെ കൈക്ക് പിടിക്കുന്നു. എന്റെ ഒരു കൈയെടുത്ത് അവന് നെഞ്ചത്ത് വെച്ച് അങ്ങോട്ട് തലോടാൻ തുടങ്ങി. എന്നിട്ട് അവൻ പറയുന്നു,
1: എന്റെ പ്രിയപ്പെട്ട ഡസ്റ്റമിനാ, നാം തമ്മിലുള്ള സ്നേഹബന്ധം നിന്റെ ഭർത്താവ് അറിയരുത്, സൂക്ഷിക്കണം. നീ എന്തിനെ കർമ്മ സ്നേഹിക്കാൻ പോയി? എന്റെ പൊന്നെ, എന്റെ ഡസ്റ്റമന, എന്റെ പൊന്നെ.
2: സേനാനായക ഇത്രയും പറഞ്ഞിട്ടവൻ എന്റെ കയ്യിൽ കഴിഞ്ഞവൻ എന്നെ പെടുത്തിയ പാടൊന്നും പറയണ്ട.
1: അവളെ അവളെ ഞാൻ ആയിരം ആയിരമായി പിച്ച് പിച്ച് ചെയ്യുന്നോടാ.
0: സേനാനായക അവിവേകം ഒന്നും കാണിക്കരുത്, അവിവേകം ഒന്നും കാണിക്കരുത്. ഒരു തെളിവാണ്, ഒരുത്തൻ ഉറക്കത്തി പിച്ചും പറഞ്ഞ തെളിവാണ്.
1: പിന്നെ
0: സംശയം തോന്നിയ സ്ഥിതിക്ക് വിടരുത്. അങ്ങ് ഒരു ഒരു സമ്മാനം കൊടുത്തിട്ടില്ലേ ഭാര്യക്ക്? സമ്മാനിച്ചിട്ടില്ലേ?
1: അതെ, അങ്ങനെ ദുവാരയാണോ കൊടുത്തിരുന്നതിന്റെ ആദ്യത്തെ പ്രേമ സമ്മാനമാണോ?
0: ആദ്യത്താണോ അവസാനത്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടു ഞാനത് മാറിയില്ലോട്ടം ആ ദുവാല വെച്ചയാളെന്ന് ചുംബിക്കുന്നു.
1: നീ കാഷ്വയുടെ കയ്യിൽ കണ്ട ദുവാല എന്നതാണെങ്കിൽ ഞാൻ അവൾ കൊടുത്ത ദുവാലയാണെങ്കിൽ എങ്കിൽ അവളെ ഞാൻ അവളെ ഇല്ലട അവളെന്റെ പ്രതികാരത്തിന് ധനിയില്ലടാ.
0: കൈമോശം വന്ന കൈലേസിനെ കുറിച്ച് ഡസ്റ്റമന എമിലിയോട് സംസാരിക്കുകയാണ്. അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല എമിലിയ. എന്ത് നഷ്ടം വന്നാലും എനിക്ക് സാരമില്ല. എൻ സാറോ

0: ഹൃദയം വരുന്നുണ്ട്, യജമാനം വരുന്നുണ്ട്, ശരിയാണോ തന്നോ വരുന്നു, എവിടെ നിന്ന് വരികയാണോ നമുക്ക് ഓർക്കാനുണ്ട്. ആ വേശ്യ മേലിൽ അഴിഞ്ഞാടാൻ പാടില്ല. സൽസ്വഭാവത്തിന്റെ ദേവതയാണ് അവൾ. സംശയിക്കൽ ഒരു കാലവും തന്നെ ഞാനെന്ന് പറഞ്ഞാണെന്ന മനുഷ്യൻ അതേ നാവ് കൊണ്ട് ആ വേശ്യ മേലിൽ അഴിഞ്ഞാടാൻ പാടില്ല. ചാരുസ്മിതത്താൽ ചതിക്കും പിശാചവൾ. അദ്ദേഹം അടുത്തു വന്നു, ഭാര്യ ചെന്നു കരഞ്ഞുഹിച്ച് ചോദിച്ചു,
1: തലവേദന കിട്ടിച്ചു, തലവേദന കുറവുണ്ടോ?
0: ആ തലവേദന കുറവുണ്ട്.
1: എന്താ അങ്ങനെ പറഞ്ഞത്? കുറവില്ലേ?
0: കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്?
1: പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്കൊരു കാര്യം പറയണം.
0: എന്താണ്?
1: എനിക്ക് നൽകിയ വാഗ്ദാനം കാശ്മീർ തിരിച്ചെടുക്കാന്ന് പറഞ്ഞില്ലേ?
0: ഓ,
1: മൂന്ന് ദിവസം തിരിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട്.
0: ആ ശരിയാണല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞു.
1: എന്താ സുഖമില്ലേ?
0: തലവേദന കുറവുണ്ട്, പക്ഷെ ഈ വലത്തെ കണ്ണിന്റെ വല്ലാത്ത ചൂട്ടിച്ചിരുന്ന് കൈലാസം. അവൾ അപ്പോൾ തന്നെ കയ്യിൽ നിന്ന് തുണി കഷ്ണം അവനെ ഏൽപ്പിച്ചു. ഒത്തൻ ലോകമുള്ള ആ തുണി വാങ്ങിച്ചു, അത് നോക്കി അദ്ദേഹം അത് വലിച്ചെറിഞ്ഞു കൊടുത്തു. നിനക്ക് ഞാൻ ആദ്യം തന്ന കൈലീസ്, നിനക്ക് തന്ന ആദ്യത്തെ ആ പ്രേമ സമ്മാനം,
1: അത് ഇപ്പോഴെന്റെ കൈലീസും ഇല്ല.
0: ഇല്ലേ? ഒന്ന് കളഞ്ഞോ?
1: ഇല്ല, കളഞ്ഞില്ല. ഒരുപക്ഷെ കളഞ്ഞു പോയാൽ?
0: ഒരുപക്ഷെ കളഞ്ഞു പോയാൽ നിനക്ക് എന്റെ വില അറിയില്ല. എന്ത് മാതൃകി ശക്തിയുള്ളതാണ് കൈലാസ്, ഞാനത് പറഞ്ഞില്ലല്ലോ. അതെനിക്ക് എങ്ങനെ കിട്ടിയെന്നറിയാവോ? അമ്മ നന്നാണ്. അമ്മ മരിക്കാൻ കിടക്കുമ്പോ എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു, മോനെ ഒത്തല്ലോ ഇതാ നിനക്ക് ഇരിക്കട്ടെ.
1: നീ ഇത് നൽകണം സമാനമായി.
0: ഈ കല്യാണം കഴിക്കുമ്പോ ഈ തൂവാല തന്നെ വീടിന് കൊടുത്തേക്കണം.
1: നീ ഇത് നൽകണം സമാനമായി.
0: അങ്ങനെ അമ്മ പറഞ്ഞനുസരിച്ചാണ് തൂവാല നിനക്ക് ഞാൻ തന്നത്. അമ്മയ്ക്ക് ഇതെങ്ങനെ കിട്ടിയെന്നു? ഈജിപ്റ്റുകാരി ഒരു മന്ത്രവാദിനെ തള്ള ആറു മാസം ഒരു മുറിക്കാത്ത ഇരുന്ന് മന്ത്രം ജപിച്ച് മന്ത്രം ജപിച്ചാണ് അമ്മയ്ക്ക് സമ്മാനിക്കുന്നത്. കൊടുക്കുമ്പോ അവർ മറിഞ്ഞു കൊടുത്തു.
1: ഇതാരും നൽകിലോ നഷ്ടപ്പെടുകിലോ ഭർത്താവിനെ പ്രിയദർശനയായിടും.
0: ഈ തൂവാല ആർക്കെങ്കിലും കൊടുക്കുമോ? ഇവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ്.
1: ഭർത്താവിനെ പ്രിയദർശനയായിടും.
0: അതുകൊണ്ട് ഇവിടെ കൊണ്ട് കളയരുത്, സൂക്ഷിച്ചു.
1: അത്രയ്ക്ക് മാത്രം ശക്തുള്ളതാണോ കൈലേശ്? അറിഞ്ഞാൻ അറിഞ്ഞില്ലല്ലോ.
0: എന്താ ഏത് കൊണ്ട് കളഞ്ഞോ?
1: ഇല്ല, കളഞ്ഞില്ല.
0: നിന്റെ ഉണ്ടോ?
1: ഉണ്ട്.
0: എടുത്തോണ്ട് വരുമോ? എനിക്കത് കാണണം. അവിടുന്ന്

0: അപേക്ഷ സമർപ്പിച്ചു, അങ്ങനെ പ്രാണസുഹൃത്തിന് തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കാൻ സമ്മതിച്ചു, ഇപ്പോ തിരിച്ചെടുക്കാൻ കഴിയില്ല അല്ലേ. അങ്ങനെ കൈലേഷ് കൊണ്ടുവരൂ. എത്ര നല്ലൊരു ചെറുപ്പക്കാരനെ കേഷു, എളുപ്പമൊരു ഉപദായകൻ എവിടെ കിട്ടും? അങ്ങനെ കാരുണ്യത്തിന്റെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനല്ലേ കേഷു, അയാളെ തിരിച്ചെടുക്കണം. കൈലേഷ് കൊണ്ടുവരൂ. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു, വളരെ ഗൗരവപ്പെട്ടാണല്ലോ പോയത്.
1: ശാന്തനായിട്ടുള്ളെല്ലാം പറഞ്ഞു കൊടുക്കാം. അതാ കയറി വരുന്നു. ഇയാവ് ഒറ്റക്കല്ല, കാഷോയി ഒത്താണ് വരുന്നത്. ഇയാവ് കയറി വന്ന് ചോദിച്ചു,
0: കൊച്ചമ്മ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നു? എന്താ കൊച്ചമ്മയ്ക്ക് ഒരു ദുഃഖം? യജമാനൻ ഒത്തിരി ഒത്തിരി വഴക്ക് പറഞ്ഞു. യജമാനൻ കൊച്ചമ്മ വഴക്ക് പറഞ്ഞു. ഏ കാഷോ, ഈ പറഞ്ഞു കണ്ടോ, യജമാനൻ കൊച്ചമ്മ വഴക്ക് പറഞ്ഞു. എടാ അങ്ങനത്തെ പതിവുണ്ടോ? കൊച്ചുമ സങ്കടപ്പെടണ്ട, ഞാൻ അദ്ദേഹത്തെ കണ്ട് പറഞ്ഞ് സമാധാനപ്പെടുത്തി ഉടനെ കൊണ്ടുവരാം. കാഷോ നീ ഇവിടെ നിൽക്കണേ, ഞാൻ ഉടനെ വരാം. ഇയാഗോ ഇറങ്ങിപ്പോയി, കാഷോയെ നിർത്തിയിട്ട് പോയി. എന്തോ കൊസറാക്കൊള്ളി ഒപ്പിക്കാൻ പോയിരിക്കുന്നു. കാഷോ കണ്ടപ്പോ പിന്നെയും സഹതാപാർദ്ധയ രസമനെ ചോദിച്ചു പോയി, എന്താ വിശേഷം? കൊച്ചുമ ഞാൻ എന്റെ സങ്കടം ആവർത്തിച്ച് പറയുകയാണ്, അദ്ദേഹത്തെ തിരിച്ചെടുത്തില്ല. എന്ത് ചെയ്യാനും കേഷോ, സ്വഭാവമൊക്കെ ഒന്ന് മാറിയിരിക്കുകയാണ്. സാരമില്ല, നീ പോയിക്കോളൂ, നിനക്ക് വേണ്ടി പരമാവധി സംസാരിക്കാം. ഡസ്റ്റമൻ പിന്നെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, കാര്യം അറിയാതെ സന്തുഷ്ടനായി കേഷോ ഇറങ്ങിപ്പോയി. തെരുവിൽ ചെന്നപ്പോ അവനെ തേടി വരുന്ന ഒരു പെണ്ണ്, ആ വരുന്ന പെണ്ണ് ഈ കഥയിൽ ആദ്യമാണ്. ഉത്തര മധുരാവലിയിൽ വാസവദത്തെ അറിയാത്തവരായിട്ട് ആരുമില്ലെന്നാണല്ലോ ആശാൻ പാടിയത്. ഈ ഈ ദ്വീപിൽ ഇവളെ അറിയാത്തവരായി ആരുമില്ല. ഇവളുടെ പേര് ബിയാൻക.

ഇവരുടെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവരുടെ പേര് ബിയാൻഗ. ഈ ദ്വീപിലെ കുപ്രസിദ്ധ ഗണിക കാഷ്വയെ തേടി വരികയാണ്. കാഷ്വയുടെ ജോലി നഷ്ടപ്പെട്ട ദിവസം മുതൽ മനസ്സിന് സമാധാനത്തിന് വേണ്ടി ആരോ കൊണ്ട് പരിചയപ്പെടുത്തുക. എപ്പോൾ പരിചയമായി അപ്പോൾ തുടങ്ങി അവൾക്ക് ഇവന്റെ പേരിൽ ഒരു സോക്കേട്, ഉപഗുപ്തന്റെ പേരിൽ വാസവതത്തേക്ക് തോന്നിയ അതേ രോഗം തന്നെ പ്രേമം. ഇവനെ കണ്ണിലേക്ക് ഉറക്കം വരുന്നില്ല, അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. കാഷ്വയ ചോദിച്ചു,

0: ഞാൻ നിന്നെ തേടി വന്നതല്ലേ. അങ്ങേ കാത്തുപോ നീ എന്നെ കാത്തു കൊഴിഞ്ഞിറങ്ങിയതാണല്ലേ. ബിയാനിക്ക നിനക്ക് ഞാൻ ഒന്നും തന്നിട്ടില്ലല്ലോ. ഇതാ നിനക്കൊരു തൂവാല, നമുക്ക് പരിചയമുള്ള തൂവാല, കസ്റ്റമറുടെ തൂവാല. ഇയാകോ പൊട്ടിച്ചോണ്ട് പോയ തൂവാല, കൊണ്ടിന്ന് അവന്റെ കട്ടിലിട്ടുകൊണ്ട് തൂവാല. അവൻ ഇതാ ബിയാൻകയ്ക്ക് സമ്മാനിക്കുന്നു. സത്യം പറയൂ, വല്ല പെമ്പിള്ളേരുണ്ടെന്നാണോ?
1: എന്റെ പൊന്ന് ബിയാൻക,
0: സത്യദോഷം പറയാതെടി, ദൈവദോഷം പറയാ, നാക്കിറങ്ങി പോടി. എനിക്ക് നീയല്ല മറ്റാരും ആരെങ്കിലും ഉണ്ടോ? ഇത്

0: കൺമണിയും കാമുകനും ദൂരച്ചെന്ന് മറയുന്നു. ഈ സമയത്തിൽ ഇയാൾ കുഞ്ഞു നോക്കലോ കണ്ടു, അദ്ദേഹം കടപ്പുറത്ത് മണപ്പുറത്ത് എന്തൊക്കെ എഴുതി മാറ്റിയിരിക്കുന്നു. ചിന്തിച്ചു ചിന്തിച്ചു മനസ്സും അങ്ങനെ ഇരിക്കുന്നു. ഇയാൾ കുഞ്ഞു വിളിച്ചു, സേനാനായക അദ്ദേഹം മുഖം ഉയർത്തി, ആഹാ നീ വന്നു, നീ എവിടെ നിന്ന് വരുന്നു?
1: ഞാൻ അദ്ദേഹത്തെ കണ്ടു.
0: ആരെ?
1: കാഷ്വേ കണ്ടു.
0: ഓഹോ, പറഞ്ഞു.
1: അവൻ എന്ത് പറഞ്ഞു? ഞാൻ അങ്ങനെ പറയുന്നു. അവൻ സംബന്ധിച്ചിരിക്കുക എങ്ങനെ പറയുന്നു? അവൻ പറഞ്ഞു നോക്കിട്ട് ഞാൻ അങ്ങയോട് പറഞ്ഞു, അങ്ങയുടെ കാതിൽ മന്ത്രിക്കുക. ഇയാഗോ മുതലോടെ കാതിൽ മന്ത്രിച്ചു കൊടുക്കുന്നു.
0: എല്ലാം എല്ലാം മന്ത്രിപ്പോൾ പൊട്ടിത്തെറിഞ്ഞ മാറി പിടിച്ചു.
1: ഒരുപാട്
0: കൂട്ടുകാരുണ്ടല്ലോ.

പറഞ്ഞത്

0: വന്ന കയ്യിൽ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ വീട്ടിൽ വരുന്നെങ്കിൽ മറ്റങ്ങ് വരാൻ ഞാൻ സമ്മതിക്കില്ല, മറ്റങ്ങ് പോകാനും ഞാൻ അനുവദിക്കില്ല, എന്റെ വീട്ടിൽ വരുന്നെങ്കിൽ എനിക്ക് അവിടെ വന്ന് ഹാജരായിക്കോളാം, എനിക്ക് പിന്നെ അങ്ങോട്ട് വരണം, നമുക്ക് വീട്ടിൽ ചവിടലിൽ പോകും.
1: രണ്ടുപേരും ദൂരെ പോയി മറിഞ്ഞു എന്ന് പറഞ്ഞ് ഇയാഗോ ജയിച്ചു വിളിച്ചു സേനാനായകൻ ഒന്ന് ഇറങ്ങി വരണേ, പാവം തെളിവിലേക്ക് വരും. കണ്ടോ ആ കയ്യിൽ കണ്ടോ
0: അതെന്നെ കയ്യിൽ
1: കണ്ടോ വയ്യ കണ്ണിനെതിരെ ചികിത്സിക്കണം. സേനാനായകൻ എന്റെ കണ്ടു കണ്ടാണ് അങ്ങനെ കയ്യിലെ സാധിക്കുന്നത്. ആ കാതിൽ കയ്യിലെ പുറത്തേക്ക് ഓടി പെട്ടെന്ന് തിരിച്ചു വന്നു. സേനാനായക ആ വരുന്നത് മറ്റാരുമല്ല.

0: സ്വത്ത് മനമാണ്. വായിച്ചു നിങ്ങൾ തന്നെ വായിച്ചു. നാട്ടിൽ അങ്ങോട്ട് നീ വെനീസിൽ എത്തണം. നായകൻ തന്റെ ഇവിടുത്തെ ജോലിയെല്ലാം ഉപനായകനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് നാട്ടിൽ തിരിച്ചെത്തണം.
1: ഇത്രയും വായിച്ചു നിന്നുകൊണ്ട് സമരം അവിടെ വന്നു. അവളിത് കേട്ട് തുള്ളിച്ചാടി, ഒരു കൊച്ചു പെൺകുട്ടി മറു തുള്ളിച്ചാടി. ഈശ്വരായിരിക്കും തൃപ്തിയായി. ഞാൻ എത്ര പ്രാവശ്യം എന്റെ ഭർത്താവിനോട് പറഞ്ഞു കാശ്മീർ തിരിച്ചെടുക്കണം തിരിച്ചെടുക്കണം, കേട്ടില്ല.
0: ഇനി തിരിച്ചെടുത്തില്ലേ പറ്റൂ? എന്താ രാജ കൽപ്പന? സന്തുഷ്ടയായി നിനക്കത്രയ്ക്ക് സന്തോഷമാണോ യമന തിരിച്ചു?
1: ആ ചോദ്യം മനസ്സിലാക്കാതെ പാവണ്ണ സ്ഥലം പറഞ്ഞുപോയി.
0: അതെ പ്രാണേശ്വര,
1: പ്രാണേശ്വര അവനെ അങ്ങനെ വിളിക്കുന്ന ചുണ്ടുകൊണ്ട് എന്നെ പ്രാണേശ്വര.
0: അവനെ അങ്ങനെ
1: പട്ടാളക്കാരന്റെ കയ്യിൽ നറുവെണ്ണ പോലെ നിനത്തേറ്റവളം തുടങ്ങി.
0: ഇല്ല, ഞാൻ അർഹിക്കുന്നില്ല, ഞാൻ അർഹിക്കുന്നില്ല. ഇല്ലടി ഇല്ലടി,
1: പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിട്ടങ്ങളിലേക്ക് പോയി. ശരി, കാഴ്ച തിരിച്ചെത്തിയാൽ നാട്ടിലേക്ക് മടങ്ങി വരാം. അങ്ങനെ ഒരുവിധം പറഞ്ഞൊപ്പിച്ചിട്ട് മോത്തങ്ങളിൽ ബംഗ്ലാവിലേക്ക് പോയി. രാജദൂതം വായി പൊളിച്ച് നിൽക്കുകയാണ്. ദൈവമേ, ഞാൻ എന്തായി കണ്ടത്? മോത്തങ്ങൾ ഭാര്യയെ തല്ലി എന്ന് ഞാൻ നാട്ടിൽ ചെന്ന് പോയ നാട്ടുകാരെന്നെ തല്ലതല്ലേ? എന്തായി മനുഷ്യൻ കൊണ്ട് നാട്ടുകാരെ തിരിച്ചു വെച്ച് നാട്ടുകാർ?

0: ആരെയും വിളിച്ചില്ല. എംഎൽഎ വന്നു, വാതിലടച്ചു, അവൾ വാതിലടച്ചു. ഞാൻ ഇപ്പോഴത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, ആലോചിച്ച സമാധാനം പറയണം, ഒരക്ഷരങ്ങളും പറഞ്ഞു പോകരുത്. ഞാനിവിടെ ഇല്ലാത്തപ്പോൾ അവനിവിടെ വന്നിട്ടുണ്ടോ? കാഷ്യോ ഇവിടെ വന്നിട്ടുണ്ടോ?
1: സങ്കടം പറഞ്ഞു, തിരിച്ചെടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി.
0: പറഞ്ഞിട്ട് ഉടനെ അവൻ പോയോ?
1: അതെ.
2: കാഷോയോ മൊത്തവൾ കണ്ടതില്ലേ സത്യമോ?

സമാധാനം പറഞ്ഞാൽ മതി. അവർ നമ്മൾ സംസാരിക്കുമ്പോ നിന്നെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടോ?

0: അച്ഛമ്മയെ കുറിച്ചാണ് ഏതുമാരും ചോദിക്കുന്നത്.
1: നീ പുറത്ത് നോക്കൂ, ഇത് ഒരു ഒത്തുകളിയാണ്. നീ നിന്റെ കൊച്ചമ്മയുടെ നിന്റെ കൊച്ചമ്മയുടെ ആള് തന്നെ. നീ പോയിക്കോ എമേലിയ, അവിടെ വരാൻ പറയും, ഡസ്റ്റമ്മയുടെ വരാൻ പറയും. എമേലിയ പോയി, അല്പം കഴിഞ്ഞു ഡസ്റ്റമ്മ വന്നു. അവിടെ കവൽ തട്ടിൽ അഞ്ചു വലിന്റെ പാടാണ്, മട്ടി കൊണ്ട പാടാണ്, ചോര ചത്തു കിടക്കുന്ന മാതിരി തെളിഞ്ഞു കാണാം. പരുനീർപ്പൂക്കൾ വിടുന്ന മാതിരിയുള്ള മനോഹരമായ കവിൾത്തട്ടിൽ ചോര ചത്തു കിടക്കുന്ന മാതിരി അടിയുടെ പാടാണ്. മനോഹരമായ മടി മുഖത്ത് വീട് കിടക്കും. ആ മട്ടിൽ അവൾ സുന്ദരിയാണ്.
0: അങ്ങനെ വിളിച്ചോ,
1: വിളിച്ചു വിളിച്ചു
0: എന്താണ്?
1: എന്താണ്
0: എടി,
1: നീ ആരാണ്?

0: ചൊല്ലുകനവൻ ശിക്ഷി തന്നേ. ഞാൻ ഏത് വിധത്തിൽ ആരുടെ കൂടെ എങ്ങനെ അങ്ങനെ ചതിച്ചെന്ന് പറയൂ.
1: നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ, അവരുടെ കണ്ണുകൾ ജനാർദ്ദനമാക്കുന്ന കണ്ടപ്പോൾ, ഒരു നിമിഷ നേരത്തെ ഗോത്രങ്ങളിൽ ശാന്തനായി ജീവിതത്തെ വേദനകളെ ഞാൻ സഹിച്ചുകൊള്ളാം. നിത്യദാരിദ്ര്യ ദുഃഖം വന്നാൽ പോലും ഞാൻ സഹിച്ചുകൊള്ളാം. പക്ഷെ നീ എന്നെ ചത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ല, സഹിക്കാനാവില്ല. അങ്ങനെ പറയുന്നത് ഞാൻ ഏത്

0: എമിലിയ, മാതൃക്ക് ഞാൻ ഇവളോട് സംസാരിച്ചൊന്ന് ലോകത്താര് പറഞ്ഞു പോകുന്നത്.
1: ഇല്ല കൊച്ചമ്മ, അദ്ദേഹത്തിന് എന്ത് പറ്റി? കരഞ്ഞോണ്ട് പോകുന്നു കൊച്ചമ്മ.
0: നീ ആരുടെ കാര്യം ചോദിക്കുന്നു?
1: യജമാന്റെ കാര്യം.
0: ആരാധന്റെ യജമാനൻ?
1: കൊച്ചമ്മയുടെ യജമാനൻ.
0: ഇല്ല, എനിക്കാരുമില്ല. ഭർത്താവില്ല, അച്ഛനില്ല, അമ്മയില്ല. ഇപ്പോഴാ ഭർത്താവ് ഇല്ലാതായി. എമിലിയ നീ ഇന്ന് പോകും മുമ്പ് എന്റെ വിവാഹ വസ്ത്രങ്ങളെല്ലാം എന്റെ കിടക്കയിൽ കൊണ്ടിട്ടു പോകാനും കണ്ടു.
1: കൊച്ചമ്മ, ഇതെന്ത് എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ? ഈ

ഏറ്റു ചെന്നപ്പോ അവിടെ നിൽക്കുന്നു നമ്മുടെ റൊഡ്രിഗോ. അവൻ നിന്ന് കരയുന്നു, റൊഡ്രിഗോ കരയണ്ട, നാളെ രാത്രി ഡെസ്റ്റമന നിന്റെ ഭാര്യയായിരിക്കും, വാ ഇന്ന് രാത്രി കുറച്ച് പണിയുണ്ട്. ഇയാഗോയും റൊഡ്രിഗോയും പോയി. ഗോഥല്ലോ രാജദൂതനു ഒത്ത് അത്താഴ് വരുന്നു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി തിരിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു. ഡെസ്റ്റമൺ ഉറങ്ങിക്കൊള്ളു, ഞാൻ വരാൻ കുറച്ച് താമസിക്കും, അവളെ പറഞ്ഞു വിട്ടേ. ആ വിളക്ക് എടുത്തണ്ട കൊച്ചമ്മ. അദ്ദേഹം വളരെ ശാന്തനായിരിക്കുന്നല്ലേ? അതേടി വളരെ ശാന്തനായിരിക്കുന്നു, എങ്കിലും എന്റെ സംശയം അതല്ല. അദ്ദേഹം പറയുന്നതിലുള്ള പെണ്ണുങ്ങൾ ലോകത്തുണ്ടോ? എന്താ കൊച്ചമ്മ?

0: അച്ഛമ്മ നമ്മുടെ രണ്ട് പെൺമാർക്ക് അച്ഛൻ പിറന്നവരാണെങ്കിൽ ചിലപ്പോ നമുക്ക് ആർക്കും പറ്റുന്നവരാണ്. അവളെ പറഞ്ഞു വിട്ടിട്ട് ഡ്രസ് വന്ന് ഉറങ്ങാൻ കിടന്നു. നേരെ വരട്ടി ബോധനോ തിരിച്ചെത്തി അകത്ത് കടന്നില്ല മുറ്റത്ത് നിൽക്കുകയാണ്. ഇടയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങി ശബ്ദം പ്രതീക്ഷിക്കുന്നതാണ് പോലെ യാഗോ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇന്ന് കേശോടെ കഥ കഴിഞ്ഞു, അല്പം കഴിഞ്ഞു കേശോ കരയുന്നു, കേശോടെ കഥ കഴിക്കുന്നു. എന്റെ സ്നേഹത്തിന് യാഗോ വാക്ക് പാലിക്കുന്നു. ആത്മസുഹൃത്തനെ കൊലപ്പെടുത്താമെന്ന് വാക്ക് പറഞ്ഞവൻ വാക്ക് പാലിച്ചിട്ട് ഞാനിതാ
1: വഞ്ചിതനായ
0: ഭാര്യയുടെ സമീപത്തു നിന്ന് മനുഷ്യൻ വിറയ്ക്കുന്നു. ഭാര്യയുടെ ഗണനാളെ ജനിക്കാൻ കരാളകരങ്ങൾ നിർത്തും. ഞെട്ടിപ്പുറകൊണ്ട് മാറും. ഇല്ല, ഇവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുമായിരുന്നു. ഇവളുടെ സൗന്ദര്യം പല ചെറുപ്പക്കാരി പണിമുടിയിൽ ചാടി വീണ്ടും കഴുതിയിരിക്കാൻ ചെന്നിട്ട് മനുഷ്യൻ പിന്നെയും ഞെട്ടിപ്പുറകൊണ്ട് മാറും. ഈ വിളക്ക് ഞാൻ കിടത്തിയാൽ എനിക്ക് വീണ്ടും കൊളുത്താൻ, ഈ പൂ ഞാൻ പൊട്ടിച്ചെടുത്താൽ ഇതിനെ വീണ്ടും ജീവൻ നൽകാൻ എനിക്ക് കഴിവില്ല. അതുകൊണ്ട് ഈ ചെടിയെ നിർത്തി തന്നെ ഇതിന് സ്വർഗീയ സൗരഭം ഞാൻ ഒരിക്കൽ കൂടി നുകരും. മുതലോ ഭാര്യയെ ചുംബിച്ചു, വീണ്ടും ചുംബിക്കാൻ ചെന്നു. അവൾ ഞെട്ടി ഉണർന്നു. മുതലോ എപ്പോൾ വന്നു, എന്താ വിളിക്കേണ്ടത്? കിടക്കുന്നില്ലേ? എന്തിനു തുറച്ചു നോക്കുന്നു? എന്തിനു പറയുന്നു? എന്തെങ്കിലും പാപം യേശുവിനോട് ഏറ്റുപറഞ്ഞ് മാപ്പ വേടിക്കാനുണ്ട്, അതുകൊണ്ട് നിർവഹിക്കും.
2: എന്തെങ്കിലൊക്കെ പറയുന്നു?
0: നീ നിന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളെ സമീപിച്ചു. ഞാൻ നിനക്ക് തന്ന കൈലേസ് നീ കാഷ് കൊടുത്തു. കരുൾ സംസാരിക്കണം, അവന്റെ കൈ വെച്ച് ഞാനത് കണ്ടു. അല്ല, അവൻ സമ്മതിച്ചു. അവനെ സമ്മാനിച്ചു.
2: ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. വിളിക്കൂ, വിളിക്കൂ, നമുക്ക് നേരെ ചോദിക്കാം.
0: നീ ഇപ്പോൾ പറഞ്ഞ സത്യമാണ്. നീ അവനെ സമ്മതിക്കില്ല. അവനെ കാഷ്വലി ആളുകൾ കൊന്നു വരവിളിച്ചു.
2: അയ്യോ, എന്തിനാണ് കൊന്നത്?
0: കഷ്ടമായി പോയല്ലേ? നീ കഷ്ടമായി പോയി. ഓത്തല്ലോ ബ്രാഹ്മണനായി
2: അങ്ങനത്തെ പരിഭ്രമിച്ചിരിക്കുന്നു. എന്താ കൊച്ചമ്മയുടെ?
0: ജമീലിയ നിർത്തി കോടിച്ചെന്നു. ജമീലിയ കണ്ടു, അവിടെ കൊച്ചമ്മ മരിച്ചു കിടക്കുന്നു. അവൾ വാവിട്ട് കരയുന്നു. അങ്ങനത്തെ അങ്ങനെ സങ്കടമില്ലേ?

ശ്രീയാവോ തന്റെ ഭാര്യയുടെ ഗളനാഥൻ കത്തിയിറങ്ങി കളഞ്ഞു. രക്ഷത്തിൽ വിളിക്കുന്ന അവസാനമായിട്ട് അവൾ പറഞ്ഞു, എന്റെ കൊച്ചപ്പ മരിച്ചു, മരിച്ചു.

ഇരിക്കുന്നവനെ കണ്ടപ്പോൾ ഒതല്ലോരോ വാദമായി ചാടി വന്നു. രാജദൂതൻ തടഞ്ഞു, ഒതല്ലോ നിങ്ങൾ വളരെയധികം വീഴ്ചത്തെ കാണിച്ചിരിക്കുന്നു. നിങ്ങളെ വിവരിച്ചാൽ ഭാവം കാഴ്ചയെ കൊലപ്പെടുത്താൻ കൂടാലോന്നല്ലേ? അതിന് ഒന്നും പറ്റിപ്പോയി. നിങ്ങൾ ഈ നിമിഷം മുതൽ വെനീസൽ സർവസ സൈന്യാധിപനല്ല. ഓടിപ്പോയി ഭാര്യയുടെ കിടന്നു

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.